0: ശുഭദിന ചിന്തകൾ.
1: എന്താണ് താങ്കൾ ഇങ്ങനെ നിരാശനായി കാണുന്നത്? എന്തുകൊണ്ടാണ് താങ്കൾക്കൊരു ഊർജമില്ലാത്തത്? എന്തുകൊണ്ടാണ് താങ്കളുടെ മുഖത്ത് ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് താങ്കൾ പണ്ടത്തെ പോലെ പുഞ്ചിരിക്കാത്തത്? ഇതൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് നാം ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അതിനൊക്കെ പലപ്പോഴും വരുന്ന വിചിത്രമായ ഒരു മറുപടി: കച്ചവടത്തിൽ നഷ്ടമുണ്ടായി, ജീവിതത്തിൽ നഷ്ടമുണ്ടായി, ഞാൻ ഉദ്ദേശിച്ചതുപോലെ എനിക്ക് തിരിച്ചു കിട്ടിയില്ല, എന്നെ സ്നേഹിച്ച ഒരാൾ അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ച ഒരാൾ വഞ്ചിച്ചു, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നോട് കളവ് പറഞ്ഞു പറ്റിച്ചു. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും മറുപടി. നാം മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുക എന്നത് വളരെ അപൂർവമായ കാര്യമൊന്നുമല്ല. ആ നഷ്ടങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുന്നതാണ് യഥാർത്ഥത്തിൽ ദുരന്തം. കൈവിട്ടു പോകുന്നതെല്ലാം ജീവിതത്തിൽ തിരിച്ചുപിടിക്കാനാവില്ല. അങ്ങനെ തിരിച്ചുപിടിക്കാനാവാത്ത പലതും കൈവിട്ടു പോകും എന്ന ബോധ്യത്തോടുകൂടി തന്നെ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന് ഒരു കരുത്തുണ്ടാകും. കാല് മുറിച്ചു കഴിഞ്ഞ ഒരാൾക്ക് വീണ്ടും പഴയതുപോലെയുള്ള സ്വാഭാവിക കാലുകളെ പ്രതീക്ഷിക്കാനാവില്ല. പക്ഷേ ആ നഷ്ടങ്ങളോട് സമരസപ്പെട്ട് ആ നഷ്ടങ്ങളെ പ്രായോഗികതയുടെ ചിന്തകൾ കൊണ്ട് രൂപപ്പെടുത്തി പുതുജന്മത്തിലേക്ക് ഒരുപക്ഷെ മറ്റെല്ലാവരും നടക്കുന്നതിനേക്കാൾ വേഗത്തിൽ കൃത്രിമക്കാലുമായി സ്വാഭാവിക കാൽ നഷ്ടപ്പെട്ട ആൾക്ക് സഞ്ചരിക്കാനാവും. പലരെയും നാം കാണാറുണ്ട്, കൈകൾ നഷ്ടപ്പെട്ടവർ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. കൈകളില്ലാത്തവർ അല്ലെങ്കിൽ കൈകൾ നഷ്ടപ്പെട്ടവർ കൈകളെല്ലാം ഉള്ളവർ ചെയ്യുന്നതിനേക്കാൾ മനോഹരമായി ജോലി ചെയ്യുകയും ജീവിക്കുകയും പരീക്ഷയിലൊക്കെ ഉയർന്ന മാർക്ക് വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് നാം കാണാറുണ്ട്. ഇവിടെയൊക്കെ ഏറ്റവും പ്രധാനം നഷ്ടങ്ങൾ ഓർത്ത് വിലപിക്കലല്ല, നഷ്ടങ്ങളെ മറികടക്കലും ആ നഷ്ടങ്ങൾ മൂലമുണ്ടാകുന്ന ചിന്തകളെ പ്രതിരോധിക്കലും അതുവഴി നഷ്ടങ്ങളെക്കാൾ നേട്ടങ്ങളുടെ ലോകത്തേക്ക് നടന്നെടുക്കലുമാണ് എന്നതാണ് മുഖ്യം. ഇത് ബാഹ്യമായ അവയവങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ജീവിത പങ്കാളിയെ കിട്ടുന്നതിൽ, മക്കളുടെ കാര്യത്തിൽ, ചില തീരുമാനങ്ങൾ എടുക്കുന്ന വിഷയത്തിലൊക്കെ ഒരു തവണ നഷ്ടപ്പെട്ട ആ നഷ്ടത്തെക്കാൾ ഏറെ നഷ്ടമാണ് ഒരുപാട് നാൾ ആ നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ച് സ്വന്തം ജീവിതം പാഴാക്കുന്നത്. അങ്ങനെയാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ഗുഡ് മോർണിംഗ്.
1: ഹലോ, എല്ലാരും ഇവിടെ ഉണ്ടോ?
2: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഓണാട്ടുകാര പാസഞ്ചർ ദാ നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ സ്വന്തം സ്വാതിദ വന്നിട്ടേ. ഓക്കെ, എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നോ? ചായ കുടിച്ചോ? എന്താ രാവിലെ പരിപാടി? എന്താണെങ്കിലും നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ ഞാൻ വരും. വേണ്ടാന്ന് വെച്ചാലും ഞാൻ പുറകെ വരും കേട്ടോ. കുറച്ച് നിന്നേക്കും, രണ്ട് മണിക്കൂർ ഞാൻ നിങ്ങളെ ശല്യം ചെയ്യാമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പോരുന്നു, അല്ല ഞാൻ കൂടെ വരും കേട്ടോ, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ വരികയാണ്. നമുക്ക് എല്ലാവർക്കും കൂടി സഞ്ചരിക്കാം. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു ദിവസം താ വന്നു. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഹാപ്പി ആയിട്ടിരിക്കുക, വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വേണം നമ്മൾ ജീവിക്കാനായിട്ട്. ഈ നിമിഷത്തിൽ, ഇപ്പോൾ ഞാൻ പറയുന്ന, നിങ്ങൾ കേൾക്കുന്ന, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്ന ആ നിമിഷത്തിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക, പരിശീലിക്കുക. മൈൻഡിനെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നല്ല നല്ല എന്താ പറയുക, ചുള്ളനും ചുള്ളത്തിയായിട്ട് അങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നമുക്കങ്ങനെ യാത്ര ചെയ്യാം. റെഡിയാണോ? ഞാൻ ശരത്ത് റെഡിയാണ് കേട്ടോ. ശരത്ത് ഇങ്ങനെ പാട്ട് പ്ലേ ചെയ്യാനുള്ളൊരു തിരക്കിൽ നിൽക്കുകയാണ്. ഞാനിങ്ങനെ കഥ നിങ്ങളോട് പറയാനുള്ള തിരക്കിൽ നിൽക്കണം. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ് കേട്ടോ. ഓക്കേ, അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് ഞാൻ പറയുകയാണ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ വന്നിങ്ങനെ പറയുകയാണ്, ആരായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ പൈസ ഒന്നും നോക്കണ്ട, ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു, ഏയ് പൈസ നോക്കണ്ട, നിങ്ങൾ ആ സാധനം വാങ്ങിച്ചോളൂ എന്ന് ആത്മാർത്ഥമായി ആദ്യമായി പറഞ്ഞ ആൾ ആരാണ്? അച്ഛനാണോ, അമ്മയാണോ, ഹസ്ബൻഡാണോ, മക്കളാണോ? ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോഴൊക്കെ ഈ സാമ്പത്തിക പ്രശ്നമൊക്കെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പലപ്പോഴും അക്കൗണ്ടിലെ ബാലൻസും ഒക്കെ വെച്ചിട്ട് നമ്മൾ ചില സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അയ്യോ പൈസ ഇത്തിരി കൂടുതലാണല്ലോ എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ചില ആഗ്രഹങ്ങൾ ചില ആളുകൾ വന്നങ്ങ് പൂർണ്ണമാക്കും അല്ലേ. ഒരു പക്ഷേ മക്കളെയൊക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് അവരൊരു പൊസിഷനിലെത്തുന്ന സമയത്ത് അമ്മേ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോളൂ, അച്ഛൻ അച്ഛന് ഇഷ്ടമുള്ള വാങ്ങിച്ചോളൂ, ഞാൻ കൊടുക്കാം. അല്ലെങ്കിൽ അച്ഛൻ, ചില പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അച്ഛനായിരിക്കും അങ്ങനെ പറഞ്ഞു, എൻ്റെ മോക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോളൂ. ചിലപ്പം അച്ഛനൊന്നും ആയിരിക്കില്ല, ഹസ്ബൻഡ് വന്നതിന് ശേഷമായിരിക്കും അങ്ങനെ ഒരു ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടാകുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി ആ ഒരാൾ പറഞ്ഞത്. ആരായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചോളൂ, പൈസ നോക്കണ്ട എന്ന് പറഞ്ഞ ആ ആളെ നമുക്ക് ഓർത്തുകൊണ്ട് ഇന്നത്തെ യാത്ര ആരംഭിക്കാം. അങ്ങനെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ? ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ വിളിക്കണം. നമ്പർ 9544709912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നമുക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് അങ്ങനെ യാത്ര ചെയ്യാം. ശരത്ത് അവിടെ പാട്ടൊക്കെ ഇങ്ങനെ റെഡിയാക്കി കുട്ടപ്പനാക്കി രാവിലെ തന്നെ ഫുൾ എനർജിയോടുകൂടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് യാത്ര ആരംഭിക്കുന്നത്. സ്റ്റേ ട്യൂൺ 91.2 ആൻഡ് റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡിയോ 91.2 ഓണാട്ടുകാരെ പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടി ഇനി ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിലും ഇവിടെ ഒരു പ്രശ്നമില്ല. നമ്മളെല്ലാവരും ഒരേ പ്രായക്കാരാണ്. മനസ്സുകൊണ്ട് എപ്പോഴും ചെറുപ്പമാണല്ലേ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷിക്കാം, സന്തോഷമായിട്ടിരിക്കാം. സന്തോഷത്തോടു കൂടി പല പല പല ചർച്ചകളൊക്കെ നമുക്ക് ചെയ്തുകൊണ്ട് പോകാം. നിങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ ചെയ്യാനായിട്ടുള്ളത്, നിങ്ങളുടെ ഫോൺ, എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്, അൺലിമിറ്റഡ് കോളിനുള്ള ഓഫറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ടോപ്പിക് ഇതായിരുന്നു. നിങ്ങളെ ആദ്യമായിട്ട് നിങ്ങളോട് പൈസ ഒന്നും നോക്കണ്ട, നിനക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? നമ്മുടെ ആദ്യത്തെ പാസഞ്ചർ വെയിറ്റ് ചെയ്യാണ്, ആരാണ് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം. ഞാൻ ഓർമ്മകൾ ഒരിക്കലും മായാത്ത മധുര സ്മരണയുമായി ആ സ്വരത്തെ ആസ്വദിച്ചുകൊണ്ട് എപ്പോഴും ആസ്വദിക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സോതി എന്ന കുട്ടിയിൽ നിന്നും തുടർന്നു.
0: സന്തോഷം, സന്തോഷം. എത്തോ, നല്ലൊരു ദിവസമായിരിക്കട്ടെ.
1: അപ്പൊ സോതിക്ക് എപ്പോഴും അങ്ങേയറ്റം സന്തോഷം ലഭിക്കട്ടെ. സോതിയുടെ ഫാമിലിക്കും റേഡിയോയിലുള്ള എല്ലാവർക്കും സന്തോഷം മാത്രം കിട്ടട്ടെ. തിന്മകളെ അതിജീവിച്ച് നന്മയിലേക്ക് നയിക്കട്ടെ.
0: എപ്പോഴും പ്രാർത്ഥന ഉണ്ടാവണം.
1: തീർച്ചയായിട്ടും എന്റെ പ്രാർത്ഥന ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്കും സമാധാനവും സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന ഓരോ ദിവസവും.
0: ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം.
1: തീർച്ചയായിട്ടും വരാം.
0: ആദ്യമായിട്ട് നീ പൈസ നോക്കണ്ട, നിനക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോ എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? അങ്ങനെ ഒരു വ്യക്തി അച്ഛനാണോ, ഹസ്ബൻഡാണോ, അമ്മയാണോ, ചേച്ചിയാണോ, അനിയത്തിയാണോ, മകനാണോ?
1: എന്റെ പ്രിയതമൻ.
0: പ്രിയതമൻ, പ്രിയതമനാണ്. ഓക്കെ,
1: ഞാൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച വ്യക്തി, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും ഒക്കെ തന്ന വ്യക്തി. പിന്നെ
0: ഹസ്ബൻഡ്
1: പറഞ്ഞു, എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ച് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഞാന് ഗോൾഡിൽ സ്വർണം കടയൊക്കെ മേടിക്കാൻ ചെല്ലുമ്പോ പറയും, ഞാൻ ഇഷ്ടമുള്ളത് വാങ്ങിച്ച, പൈസ ഇവിടെ നോട്ടമില്ല എന്ന് വെച്ചാൽ നമുക്ക് ഒരു ആഗ്രഹമുള്ളൂ, നമുക്ക് ഇവിടെ ഒരു ജീവിതമേ ഉള്ളൂ. അത് പൈസ നോക്കി, പക്ഷെ മൂല്യം കൂടെ മനസ്സിലാക്കുക, പൈസയുടെ മൂല്യം കൂടി മനസ്സിലാക്കിയിട്ട് ഞാൻ ഇഷ്ടമുള്ളത് വാങ്ങിക്കാൻ പറയും.
0: അത് അവിടെ ഒരു സംഭവം കൂടി ഉണ്ട്. ഇക്കാക്ക് നല്ല ഉറപ്പാണ്, എന്റെ വൈഫ് എടുത്താ ഇടം വരെ എടുക്കത്തോളൂ, എനിക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിൽ എടുക്കത്തോളൂ എന്നൊരു ഉറപ്പുണ്ടേ.
1: തീർച്ചയായിട്ടും അങ്ങനെ എടുക്കും. പക്ഷേ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ വന്നാണ് ഏറ്റവും കൂടുതൽ സ്വർണങ്ങൾ ഉപയോഗിച്ചത്. ഞാൻ ഇഷ്ടപ്പെട്ടതെല്ലാം, അത് ഞാൻ വലുതൊന്നും ആഗ്രഹിക്കത്തില്ല, എപ്പോഴും ചെറുതിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ എനിക്ക് വലുതുവരെ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഓർമ്മൻസ് ഇട്ടാളാ, എന്തും ആഗ്രഹിച്ച എല്ലാം നേരിട്ടുമുണ്ട്. ഞാൻ എന്ത് നോക്കിയാലും അതൊരു കമ്മലായാലും ഞാനത് ഇഷ്ടപ്പെട്ട സ്വർണ്ണക്കട ഇപ്പൊ ഇഷ്ടപ്പെട്ട കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ആ കടയിൽ ചെല്ലും, എന്റെ ഹസ്ബൻഡ് അത് വാങ്ങി തരികയും ചെയ്യും.
0: അതെ, അപ്പൊ ആദ്യമായിട്ട് വീട്ടുകാരെ, അച്ഛനും അമ്മയിൽ നിന്നും മാറി ഹസ്ബൻഡ് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു ഇഷ്ടമുള്ളതിനെ കണ്ട്, അല്ലെങ്കിൽ എന്റെ ഇക്ക എനിക്ക് വാങ്ങിച്ചു തരും എന്നുള്ള ഒരു ബോധത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിലേക്ക് വന്നത്.
1: തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ട്, പക്ഷെ ഒരുപാട് ആഗ്രഹങ്ങൾ സഫലീകരിച്ചിട്ടുണ്ട്, ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട്, ജീവിതം എന്താന്ന് മനസ്സിലാക്കി തന്നു, ഓരോ ഘട്ടങ്ങളും അതെല്ലാം നമുക്ക്.
0: നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെ ദൈവമായിട്ട് ആരെങ്കിലുമൊക്കെ വരും.
1: തീർച്ചയായിട്ടും വരും, തീർച്ചയായിട്ടും വരും. ഇപ്പം സോതിയുടെ വാക്കുകളൊക്കെ എത്ര പേരെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നെന്ന് സോതി ഒന്ന് മനസ്സിലാക്കിക്കാം.
0: ഞാനോ, എന്നോടോ?
1: പിന്നെ തീർച്ചയായിട്ടും നമ്മളെ ശരത്തേട്ട ഇട്ട് കൊടുക്കുന്ന പാട്ട് എത്രയും പേരെ സന്തോഷിപ്പിക്കുന്നു.
0: അതെ, അത് അത് അത് ശരിയാണ്.
1: അപ്പം ഇന്നത്തത് അപ്പം നല്ല രീതിയിൽ എല്ലാവർക്കും ഈ സന്തോഷം ലഭിക്കട്ടെ, എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ ഇന്നത്തെ ദിവസം എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.
0: ആദ്യത്തെ യാത്രക്കാരിയാണ്, 9 മണിവരെ ഞാൻ വണ്ടി വിടത്തില്ല.
1: പിന്നെ ഇത് സന്തോഷം തന്നെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരാൾ കൂടെ ഉള്ളപ്പോൾ നമ്മൾ പിന്നെ എന്നും മനസ്സിലാക്കുന്ന ഒരു വാക്യമുണ്ട്, നമ്മൾ ഒത്തിരി ആഡംബരം ആവുകയും ചെയ്യരുത്, എങ്കിൽ അത് പ്രയോജനപ്പെടുത്തേണ്ട രീതി പ്രയോജനപ്പെടുത്തണം, അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് കൊടുത്തേക്കണം.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: അതാണ് നമ്മൾ എന്നും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മൂല്യം, നമ്മുടെ പൈസയുടെ വില നമ്മൾ എന്നും മനസ്സിലാക്കിയിട്ട് വേണം ഓരോ സ്റ്റെപ്പും ജീവിക്കാൻ. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടതെല്ലാം അതായത് സമയത്ത് ലഭിച്ചിരിക്കും. പക്ഷേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമുക്കതിനോട് ഇഷ്ടം തോന്നുന്നില്ലെങ്കിൽ, ഒരു ഭക്ഷണമായാലും ഒരു വസ്ത്രമായാലും ഏത് ഉപകരണങ്ങളായാലും അത് ഉപയോഗിക്കാൻ ആരാണ് അർഹതപ്പെട്ടത് അത് അവർക്ക് കൊടുത്തേക്കുക. ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം.
0: ഈ ഒരു മനസ്സാണ് ചേച്ചിയുടെ ഫാൻ ആയത് ഞാൻ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അവർക്കെല്ലാം നന്മയുണ്ടാവട്ടെ. ഇതേപോലെ എല്ലാ സന്തോഷവും എല്ലാ ദിവസവും എല്ലാവർക്കും കിട്ടട്ടെ.
0: താങ്ക് യു ചേച്ചി, താങ്ക് യു. നമ്മുടെ റസീനത്തെ ആയിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഹസ്ബൻഡ് ആയിരുന്നു ആദ്യമായിട്ട് ഇഷ്ടമുള്ള നീ വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു കാര്യം കൂടി ചേച്ചി പറഞ്ഞു, അതിന്റെ മൂല്യം അറിഞ്ഞു വേണം. ശരിക്കും ഇത് തന്നെയാണ് ഈ ഒരു ഇന്നത്തെ ഒരു ദിവസത്തിന്റെ സന്തോഷം. നമ്മൾ ഒരാൾ എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ അത് ചെയ്തോ എന്ന് പറഞ്ഞാൽ അതിൽ കടിച്ചു തൂങ്ങി അത് മുതലെടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. പറയുന്ന ആൾക്കും ഒരു ബോധ്യം ഉണ്ടാവുള്ളൂ എവിടം വരെ പോകും, അല്ലെങ്കിൽ ആ ഒരു രീതി എപ്പോഴും നമ്മുടെ മൈൻഡിൽ നമ്മൾ ഉണ്ടായിരിക്കണം. ഒരു സഹായം ഒരാൾ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പറയുന്നതിൻ്റെ ഒരു മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഓക്കെ, അങ്ങനെ ആയിരിക്കണം. എന്നാലും നമ്മുടെ വിഷയത്തിലേക്ക് കുറച്ചുകൂടി കടന്നു വരാം. ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ, നീ ക്യാഷ് ഒന്നും നോക്കണ്ട, നിനക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോളൂ. എനിക്ക് പെൺമക്കളെ സംബന്ധിച്ച് കൂടുതൽ അച്ഛനാവാൻ വലിയൊരു കാര്യമുണ്ടെന്നേ. അച്ഛനൊക്കെയാണ് കടയിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചു, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തു. പിന്നീട് ചിലർക്ക് അച്ഛനിൽ നിന്ന് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവില്ല. പിന്നീട് സംഭവിക്കുന്ന ഭർത്താവായിരിക്കും ആദ്യമായിട്ട് ഒരു ഇടത്തരം ഫാമിലിയിൽ നിന്നൊക്കെ വന്നിട്ട് ഹസ്ബൻഡ് വന്നിട്ട് പറയുകയാണ്, നിനക്ക് ഇഷ്ടമുള്ള നീ വാങ്ങിച്ചോ, നീ ക്യാഷ് നോക്കണ്ട എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചില പെൺകുട്ടികൾക്ക് അച്ഛനായിരിക്കും. ഇനി ആൺകുട്ടികളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം. തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന ഈ ലൈവ് സമയങ്ങളിൽ തന്നെ വിളിക്കാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. വിളിക്കേണ്ട നമ്പർ 9544704912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലൂടെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, കാര്യങ്ങൾ പറയാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് കർക്കിടക മാസമാണ്, ഈ ഒരു കുറച്ച് ദിവസങ്ങളിലൂടെ കുറച്ചല്ല ഈ മാസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഓണക്കാലം ഇനി വരാനായിട്ട് പോവാണ്. ടീം എൻറെഡി 91.2 നിങ്ങൾക്കായിട്ട് ഒരുപാട് പ്രോഗ്രാമുകളാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടെ ഉണ്ടാവണം. എല്ലാ കാലത്തും എല്ലാ സമയങ്ങളിലും നിങ്ങളുടെ കാതോരം ഞങ്ങൾ കൂടെയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം, ആകാശവാണി വാർത്തകൾക്ക് ശേഷം നമുക്ക് യാത്ര തുടരാം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡങ്കയ്ക്ക് വിപണന അനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി ഫൈവേഴ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മസിഡോണിയയിലെത്തി. മസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മസിഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മസിഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി സംസാരിക്കും. മസിഡോണിയൻ വിപ്ലവകാരി ഗോസെ ഡെൽച്ചിവിന്റെ ശവകുടീരത്തിൽ രാഷ്ട്രപതി പുഷ്പചർപ്പം അർപ്പിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടുകൾക്കായി UPI ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന. ഈ വർഷം ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 55.49 കോടി ആളുകൾ UPI ഉപയോഗിക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയാണ് ഇക്കാര്യം ലോക്സഭയെ അറിയിച്ചത്. NDA പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്യും. ഭരണമുന്നണിയിലെ ഐക്യം വ്യക്തമാക്കാനും സഭാ നടപടികൾ സംബന്ധിച്ച നീക്കങ്ങൾ രൂപീകരിക്കാനും ലക്ഷ്യമിട്ടാണ് യോഗം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ പാനമ വിദേശകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സമുദ്രമേഖല, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ലാറ്റിനമേരിക്കൻ കരീബിയൻ മേഖലകളിലേക്കുള്ള കവാടമെന്ന നിലയിൽ പാനമയുമായുള്ള പങ്കാളിത്തം നിർണായകമാണെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. സന്ദർശനം ഇന്ത്യ പാനമ സഹകരണത്തിൽ പുതിയ അധ്യായം കുറിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: Hope that your visit will further strengthen our relationship across all domains. We had met recently during the 5th India SICA ministerial meeting which the two of us had co-chaired. Your current visit builds on the momentum of high level exchanges that we've had, and I believe that both our governments, both our leaders are very keen at deepening and widening our partnership.
0: യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോർദൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളിയും. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. അവധിക്കെത്തിയ അഖിൽ ഒരു മാസം മുമ്പാണ് തിരികെ പോയത്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കി അമേരിക്ക. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിനായി ഇറാൻ ആഭ്യന്തരമന്ത്രി എസ്കന്ദർ മൊമേനി പാകിസ്ഥാനിലെത്തി. വിശദാംശങ്ങളിലേക്ക്.
2: ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ഇറാൻ പ്രദേശങ്ങളിലുണ്ടായ US ആക്രമണങ്ങൾക്ക് മറുപടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിലൂടെ തിരിച്ചടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അവകാശപ്പെട്ടിരുന്നു. സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ UAE തീരത്തിന് സമീപം വീണ്ടും കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായി ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചു. കടലിടുക്കിലെ ടാങ്കറുകളെയാണ് ലക്ഷ്യമിട്ടതെന്ന് പിന്നീട് ഇറാൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്നവർ ക്രമസമാധാനം നിലനിർത്താൻ സഹകരിക്കണമെന്നും പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പോലീസ് പ്രതിജ്ഞാബദ്ധമാണെന്നും ഡൽഹി പോലീസ്. പ്രതിഷേധത്തെ തുടർന്ന് 118-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി ഡൽഹി പോലീസ് പറഞ്ഞു. 60-ഓളം സമരക്കാർക്കും പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു. കസ്റ്റഡിയിലെടുത്ത 70-ഓളം സമരക്കാർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാക്കേഡ ബയോഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. 40-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനംമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, നഗരസഭാ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 വിദ്യാർത്ഥികൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. പകർച്ചവ്യാധികൾ തടയുന്നതിന് ആഹാര പാനീയ ശുചിത്വം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് കൊച്ചിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. പരിശോധനയിൽ ആരോഗ്യവകുപ്പ് 1 കട അടപ്പിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: കുടിവെള്ള പരിശോധനാ റിപ്പോർട്ട് ലഭ്യമല്ലാത്ത 6 കടകളിൽ നിന്ന് കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ന്യൂനതകൾ കണ്ടെത്തിയ 2 കടകളിൽ നിന്ന് 6000 രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ പരിശോധന തുടരുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹിർ ഷാ അറിയിച്ചു. നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് വയറിളക്കവും 3 പേർക്ക് ഷിഗെല്ലയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന ശക്തമാക്കിയത്.
0: ഒമാനിലെ മസ്കറ്റിൽ ആരംഭിച്ച FIH യൂത്ത് ഹോക്കി 5S ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരങ്ങളിൽ ഇരുവിഭാഗങ്ങളിലും ഇന്ത്യ വിജയിച്ചു. ഇന്ത്യൻ വനിതകൾ ഖസാക്കിസ്ഥാനെയും പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജമ്മുകാശ്മീരിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 23-ആയി. മഴക്കെടുതിയിൽ ഇന്നലെ 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പ്രളയബാധിത മേഖലയായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ 7 പേരെ കാണാതായിട്ടുണ്ട്. മഴ തോരാതെ നിന്ന് പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പ്രതികൂലമായി ബാധിക്കപ്പെടുന്നുണ്ട്. ഈ വർഷത്തെ ലോകമാന്യതിലക് ദേശീയ പുരസ്കാരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് പുരസ്കാരം. ഓഗസ്റ്റ് 1 ലോകമാന്യ തിലകിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പൂനെയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ ഡോവൽ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കും ജഡ്ജിമാർക്കുമുള്ള ആനുകൂല്യങ്ങൾ ഏകീകരിക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ആനുകൂല്യങ്ങൾക്കുള്ള ഫണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പങ്കുവയ്ക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മസിഡോണിയയിൽ. മസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വനംമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി 5S ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസ് ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾക്ക്.
1: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എൻറേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്, പാട്ടുകളുമായിട്ട് നമ്മുടെ ശരത്തും കൂടെയുണ്ട്. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ രാവിലെ തന്നെ സഞ്ചരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ക്യാഷ് ഒന്നും നോക്കേണ്ട മക്കളെ, എനിക്ക് ഇഷ്ടമുള്ള സാധനം എടുത്തോളൂ എന്ന് പറഞ്ഞ് ആ വ്യക്തി ആരാണ് അവരെ ഓർത്തുകൊണ്ടാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത്. നമ്മുടെ അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം.
2: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് പറയൂ.
2: സൂപ്പർ പാട്ടൊക്കെ ഇടുന്നല്ലോ.
1: അതെ അതെ അതെ, നല്ല പാട്ടൊക്കെ ഇട്ട് യാത്രക്കാർ, നമ്മൾ യാത്രക്കാരെ അടിച്ചു പൊളിപ്പിച്ചിങ്ങനെ കൊണ്ടുപോവാ.
2: അതെ,
1: പറഞ്ഞോളൂ ചന്ദ്രചേച്ചി, എന്തുണ്ട് വിശേഷം?
2: ആ പിന്നെ മോള് പ്ലസ് ടു പാസ് ആയി.
1: ആണോ?
2: അടുത്ത ക്ലാസ്സിന് വിട്ട്.
1: എവിടെ?
2: കൊച്ചുമോള്.
1: കൊച്ചുമോള്, ഓക്കെ ഓക്കെ. ഇത് സ്കൂൾ അല്ല, ഇത് കോളേജിലാ?
2: തിരുവനന്തപുരം.
1: ഇത് ഏത് കോളേജാ? കോളേജിന്റെ പേര്?
2: അത്
1: യൂണിവേഴ്സിറ്റി കോളേജ് ആണോ?
2: പിന്നെ ബികോം എസിസിഎയുടെ.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞൊരു വിഷയം കേട്ടിരുന്നോ? ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തില് നിനക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോളൂ എന്റെ ചന്ദ്രിക കുട്ടിയെ. എന്റെ ചന്ദ്രികയെ, എന്റെ ചന്ദ്രികയെ ഇഷ്ടമുള്ള വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ ആരാണ്?
2: അച്ഛൻ തന്നെ.
1: അച്ഛനാണല്ലയോ?
2: എന്റെ അച്ഛനാ.
1: ആദ്യമായിട്ട് നിങ്ങൾ എന്നോട് കടയിൽ പോയി എന്ത് വാങ്ങാനാണ് ആയിരുന്നു പോയെ?
2: തുണി എടുക്കാൻ പോയി.
1: അപ്പൊ അച്ഛൻ പറഞ്ഞു എന്റെ മോക്ക് ഇഷ്ടമുള്ള എടുത്തു എന്ന് പറഞ്ഞു.
2: അതിൽ ഏറ്റവും കൂടി അതേ അച്ഛൻ എടുക്കത്തോള്. അത് മോക്ക് ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറയും. അച്ഛൻ രണ്ടും മൂന്നും ഒക്കെ എടുത്തിങ്ങ് തരും. ഒരടി കിട്ടാൻ ഞാൻ നോക്കിയിരിക്കും. ഒന്ന് അടിച്ചു കഴിഞ്ഞാ അച്ഛൻ എനിക്ക്
1: തുണിയാ. ഒരു അടി കിട്ടിക്കഴിഞ്ഞാ പിന്നെ സമാധാനിപ്പിക്കാനായിട്ട് അച്ഛന്റെ ഒരു ടെക്നിക് എന്ന് പറഞ്ഞാ മോക്ക് ഇഷ്ടമുള്ള ഡ്രസ് വാങ്ങിച്ചു കൊടുക്കാന്നുള്ളതാണ്.
2: അതെ.
1: ഓക്കെ. അങ്ങനെ അമ്മ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ചന്ദ്രിയമ്മ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ?
2: ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇല്ലാത്തവർക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അമ്മയ്ക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്, അച്ഛന് മേടിച്ചു കൊടുത്തിട്ടുണ്ട്, പിള്ളേർക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്.
1: അതെ, ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതെ, വിളിച്ചാൽ ഒരുപാട് സന്തോഷം. യാത്രയിൽ ഉണ്ടാവണം 9 മണിവരെ.
2: ആ കാണാൻ
1: കാണാം. ഇറങ്ങി പോവരുതേ. കാരണം എന്താണെന്നറിയാവോ? എനിക്ക് റേഡിയോയ്ക്ക് അകത്ത് ഇവിടെ പുറത്ത് ഓരോ വീടിന്റെ അകത്ത് എന്ത് നടക്കുന്നത് എനിക്ക് കാണാൻ പറ്റും.
2: അതെ, വേറൊരു രാജ്യം കൂടെ ഉണ്ട്. കഴിഞ്ഞ ശ്രോതാവ് പറഞ്ഞതിനെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. വളരെ വളരെ എന്ത് ഇഷ്ടമായ ക്വസ്റ്റ്യങ്ങൾ.
1: അതെ അതെ, തീർച്ചയായിട്ടും. റസിനെ ചോദിച്ച് പറഞ്ഞത് നമ്മൾ എപ്പോഴും അതിന്റെ മൂല്യം മനസ്സിലാക്കണം. ഒരാള് നമ്മളെ
2: എല്ലാത്തിന്റെ മൂല്യം തന്നെ നമ്മള് പരിഗണിച്ചു കൊണ്ടുപോണ എല്ലാ കാര്യവും.
1: അതെ അതെ, നമ്മൾ ആര് നമ്മളെ സഹായിച്ചാലും ഒരാള് സഹായിക്കുന്ന ഇവന്റെ നെഞ്ചത്തെന്ന് പറയാതെ ഓക്കെ, നമ്മള് അതിന് എപ്പോഴും ഒരു ബഹുമാനത്തോടു കൂടി എവിടെ നിർത്തണം എന്നുള്ളൊരു ബോർഡർ ലൈൻ നമ്മൾ ഉണ്ടാക്കണം.
2: അതെ
1: അതെ, തീർച്ചയായിട്ടും. ചന്ദ്രചേച്ചി പ്രോഗ്രാം കേൾക്കുക കേട്ടോ.
2: ആ, ബഹുമാനിക്കാത്തവരെ ബഹുമാനിക്കണം. കൊച്ചുകുഞ്ഞുങ്ങളെ പോലും അവർ പറയുന്ന ഓരോ വാക്കുകളും അർത്ഥമുള്ളതായിരിക്കും.
1: അതെ, തീർച്ചയായിട്ടും. നമ്മുടെ ചന്ദ്രികാമ്മയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളിങ്ങനെ പറയാണ് നിനക്ക് ഇഷ്ടമുള്ള സാധനം, പൈസ നോക്കാതെ, പൈസയൊന്നും നീ നോക്കണ്ട, നിനക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചോളൂ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ആളാരാണ്? ഒരുപക്ഷെ അത് നിങ്ങളുടെ അച്ഛനായിരിക്കാം, ഒരുപക്ഷെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ മക്കളായിരിക്കാം, ഹസ്ബൻഡായിരിക്കാം, കൂട്ടുകാരനായിരിക്കാം, കൂട്ടുകാരിയായിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾക്ക് പറയാം. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ആരാണെന്ന് നോക്കിയാലോ. ഗുഡ് മോർണിംഗ്. ഇക്കോ പറഞ്ഞോളൂ, ഇക്ക നമ്മളെ വണ്ടിയിലോട്ട് കയറിക്കോളൂ.
3: വണ്ടിയിലോട്ട് നമ്മള് കേറുവാൻ പോവാണ്.
1: വായോ പറഞ്ഞു. ആരാണ് ഷാജിക്ക് ആദ്യമായിട്ട്?
3: അതുപോലെ തന്നെ നമുക്കും ജീവിതത്തിൽ ആദ്യമായിട്ട് സാധനം മേടിച്ചെന്നത് നമ്മുടെ വാപ്പ തന്നെയാണ്. ഒരു ദാരിദ്ര്യ കാലഘട്ടത്തിൽ ഇറ്റ് ഫ്രം സർപ്രൈസ് അതിശയിരിക്കുന്ന ഒരു കാര്യം. അങ്ങനെ തൊട്ടടുത്തുള്ള പിള്ളേരുടെ വേറൊന്നുമല്ല, തോക്കുമ്പോട്ട. അന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോ വർഷങ്ങൾക്ക് മുമ്പായിരിക്കും എന്ന് ഊഹിക്കാവുന്ന കാര്യമല്ലേ. 1980 കാര്യമാണ് പറയുന്നത്. 80-79 MP. അന്നിതുപോലെ പിള്ളേരുടെ കയ്യിലെല്ലാം ഇരിക്കുന്ന കണ്ടുകൊണ്ട് നമ്മളൊരു വിഷമാവസ്ഥയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് സ്വയം മനസ്സിലാക്കിയിട്ടുണ്ട്, സൈക്കിളെ കയറ്റി കൊണ്ടുപോയിട്ട് കടയിൽ ചെന്നിട്ട് പറഞ്ഞു മോൻ ആവശ്യമുള്ള മേടിച്ചോളാം പറഞ്ഞു. അന്ന് അതാണ് ജീവിതത്തിൽ നമുക്ക് ഈ ആഗ്രഹങ്ങള് ചെറിയ പ്രായത്തിൽ ഇരിക്കുമ്പോൾ വാങ്ങിച്ചു തരുന്നത് തീർച്ചയായിട്ടും മാതാപിതാക്കൾ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക പിടിക്കുക. എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ആ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് പലരും പോയിട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പല സാധനങ്ങളും അടുത്ത് വന്നിരുന്നുണ്ട്. എന്താണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചിട്ട് അവര് പിന്നെ ആ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇവിടെ ദേശത്ത് വെച്ചാണ്. ഇവിടെ വെച്ച് കിട്ടിയതെല്ലാം നമ്മുടെ വാപ്പാനാണ് പത്തിരി മേടിച്ചു തരുന്നത്, നമ്മളെ എന്ന് ഓർക്കുന്നതും.
1: അപ്പൊ വാപ്പയാണ് എന്റെ ഹീറോ, അതാണ് ഇക്കാക്ക് പറയാനുള്ളത്.
3: യെസ്, അതാണ് നമുക്ക് പറയാനുള്ളത്.
1: ഓക്കെ, യാത്രയിൽ ഉണ്ടാവണേ.
3: തീർച്ചയായിട്ടും വണ്ടിയുടെ വരൂ, ഞാൻ ഇരിക്കുകയായിരുന്നു, ഇറങ്ങുന്നില്ല.
1: കയ്യും തലയും പുറത്തിട്ടരുത് കേട്ടോ.
3: ഇല്ല, സൈഡിൽ ഇരിക്കാമെങ്കിൽ എന്ന് വെച്ചാലേ ഒരുപാട് കാഴ്ചകൾ വേറിട്ടതല്ലെങ്കിലും ചില കാഴ്ചകളൊക്കെ കാണാം. ഇപ്പൊ അങ്ങോട്ട് നോക്കിയാൽ എല്ലാവരും പോറ്റ വിളിച്ച് നിൽക്കുന്നതേ കാണാൻ
1: പറ്റും.
3: ചെത്തിവാരാന് ചെത്തുകാരും വന്ന് നിൽക്കുമ്പോഴാ മേളയിൽ നിന്ന് മഴ പെയ്യുന്നത്. അങ്ങനെ വീട്ടുകാരും പറയുന്നതിന് മുമ്പ് അയാൾ പറയും ഞാൻ നാളെ
1: വരാം. ഓക്കെ, യാത്ര വിടാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഷാജിക്കായിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കട ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കട സ്വന്തം വാപ്പ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാപ്പയല്ലാതെ പിന്നെ ആര് അല്ലേ? നമുക്ക് ആ വാഴ ടൂവിലെ ആ ഒരു ഡയലോഗ് ഇനി കട എടുക്കാം. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്. എന്തോ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ സിന്ധു ചേച്ചി.
4: എനിക്ക്
1: രാവിലെ ചായ കുടിച്ചില്ലേ?
4: രാവിലെ ചായ കുടിയില്ല,
1: രാവിലെ എനർജി. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചില്ലേ?
4: വെള്ളം കുടിച്ച് ജോലിയെല്ലാം ഒതുങ്ങി.
1: എന്നിട്ട് എന്താ കോളിൽ സ്വാതി എന്നുള്ള വിളിക്കാത്തൊരു സ്നേഹവും ഇല്ല, പഞ്ചായത്ത് വെച്ച് കണ്ട പരിചയവും ഇല്ല.
4: അതല്ലടാ, തലവേദനയായിരുന്നു.
1: തലവേദനയൊക്കെ പമ്പ കിടക്കാൻ പറയൂ, പോകാൻ പറയൂ. തലവേദനയോട്
4: തലവേദന പമ്പ കിടക്കും.
1: കടന്നു, ഇനി വരൂ, എന്റെ കൂടെ വരൂ, നമുക്ക് തലവേദന ഇരട്ടിയാക്കാം. പറഞ്ഞു പറഞ്ഞു ചേച്ചി.
4: എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ചാച്ചനെ എനിക്ക് മേടിച്ചു തന്നു.
1: ചേച്ചി അച്ഛനെ ചാച്ചാന്നാ വിളിക്കുന്നത്?
4: ചാച്ചനെ.
1: ഞാനും അങ്ങനെ തന്നെ.
4: ചാച്ചാന്ന് എന്റെ മക്കൾ വിളിക്കുന്നത് ചാച്ചാണ്.
1: ഞാനും എന്റെ അച്ഛനെ ചാച്ചാന്നായിരുന്നു വിളിക്കുന്നത്. പറഞ്ഞു
4: ചാച്ചനെ. കടയെ കൊണ്ടു വന്നിട്ട്, വളക്കട കൊണ്ടു വന്നിട്ട് മുളി ഇഷ്ടമുള്ളത് മേടിച്ചു, തുണിക്കടയെ കൊണ്ടു വന്നിട്ട് ഇഷ്ടമുള്ളത് മേടിച്ചു. അന്നൊക്കെ നിർബന്ധമായിരുന്നു. ഓണത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും ജോഡി ഡ്രസ്, അന്ന് കോട്ടൺ ഡ്രസ് ആണല്ലോ, ആ പാട അതൊക്കെ തയ്ച്ചു കൊണ്ടുവരുമ്പോഴേ നമുക്കൊരു ഓണം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മേടിച്ചത് എന്റെ ചാച്ച. ഇപ്പം പിന്നെ എന്റെ
1: ചേട്ടനാണ്. ഓക്കെ ഓക്കെ, അത് സന്തോഷമുള്ള കാര്യമാണ്. രണ്ടുപേരും ജീവിതത്തില് തണലായിരുന്നു, ആ തണലാണ്. ഓക്കെ സിന്ധു ചേച്ചി. ഓക്കെ, നമ്മുടെ സിന്ധു ചേച്ചിക്ക് രാവിലെ ചെറിയ തലവേദന. തലവേദന നമുക്ക് തലവേദന ഞാൻ ഇങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ട്. പോടാ പോടാ തലവേദന പോടാ, നമ്മുടെ കൊച്ചു പിള്ളേരോടൊക്കെ പറയില്ല. അതുകൊണ്ട് തലവേദനയൊക്കെ മാറി ഓക്കെ ആയിട്ട് മരുന്നൊക്കെ കഴിച്ചാൽ, അല്ലെങ്കിൽ മരുന്നൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുക, ഓക്കെ ആക്കുക, നല്ലൊരു ദിവസം തുടങ്ങുകയാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ കടയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോളൂ, അല്ലെങ്കിൽ ആ ഒരു ഇപ്പം എല്ലാവർക്കും അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാവല്ലോ കേട്ടോ. കാരണം ആരും അങ്ങനെ ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കെയർ ചെയ്യാനില്ലാത്ത ഒരാളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു അത്ഭുത മനുഷ്യൻ കടന്നു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. കാരണം ഈ ഒരു സാമ്പത്തികമായിട്ട് ഇടത്തരക്കാർക്കാണ് ഇതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലാവുന്നത്. ഈ ചിലപ്പോഴൊക്കെ അമ്മാവന്മാർ, അമ്മയുടെ ആങ്ങളന്മാരിൽ ഒരാൾ, ഒന്നോ രണ്ടോ ആൾ അതേ മനസ്സിലുള്ള ആൾ കാണും. കാരണം അവർ വരുന്ന ഒരു സമയത്ത്, അവരുടെ ഒരു ഓണമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷങ്ങൾക്കോ ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ കുട്ടി നിനക്ക് ഇഷ്ടപ്പെട്ട വാങ്ങിച്ചോ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവാറുണ്ട്. പിന്നീട് അമ്മ നോക്കിയിട്ടുള്ള, അപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും അച്ഛനായിരിക്കില്ല ഹീറോ, അമ്മയായിരിക്കും ലൈഫ് മുഴുവൻ. അവർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവർ അവരുടെ കുഞ്ഞു സേവിങ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോളൂ എന്ന് പറയുന്ന ആ ഒരു നിമിഷം, പിന്നീട് ഒരു ജീവിതകാലം മുഴുവൻ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് എല്ലാ ഇഷ്ടങ്ങളും, ഒരു ഡ്രസ്സ് പോലും വാങ്ങാതെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് മക്കളൊക്കെ പഠിച്ച് നല്ല പൊസിഷനിൽ എത്തിയിട്ട് അമ്മേ അച്ഛൻ ഇഷ്ടമുള്ള വാങ്ങിച്ചോ, ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചോ എന്ന് പറയുന്നതും അവിടെയും ഒരു അടിപൊളി വൈബ് തന്നെയാണ്. അപ്പോൾ ഏതിലാണ് നിങ്ങൾ പെടുന്നത് എന്നത് മാത്രമാണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് വിളിക്കാം, നമ്പർ 9544709912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ടാണ്. അപ്പോൾ അങ്ങനെ ചില പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് ഹസ്ബൻഡ് ഇങ്ങനെ വരാറുണ്ട്, വന്നിട്ട് അതുവരെ കാണാത്തൊരു അത്ഭുത ലോകത്തേക്ക് അവരെ കൊണ്ടുപോകാറുണ്ട്. നിങ്ങൾക്ക് വാങ്ങിച്ചോളൂ, പിന്നീട് അറിഞ്ഞ് വാങ്ങിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഒരാളെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സഹായം തരുന്ന ആൾക്കും ഒരു ബോധം ഉണ്ടാകും, ഇവളെവിടം വരെ പോകും അല്ലെങ്കിൽ ഇവൻ എവിടം വരെ പോകും എന്നുള്ളൊരു ബോധം ഉണ്ടാകും. നമ്മുടെ റസീനത്ത് പറഞ്ഞതുപോലെ മൂല്യം അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞത് വളരെ, എനിക്ക് ഇന്നത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കരമായിട്ട് അവിടെ ചിന്തിപ്പിച്ചൊരു വാക്കായിരുന്നു അത്, മൂല്യം മനസ്സിലാക്കുക എന്നുള്ളത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ് സ്വാതി മോളെ.
1: എന്തോ, ഇത് ആരാ സംസാരിക്കുന്നേ?
5: ഇത് ജലീലയാണ്, ഭരണിക്കാവിൽ നിന്ന്.
1: ആണോ, ഭരണിക്കാവിൽ നിന്ന്? എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? ആദ്യം അത് കേക്കട്ടെ.
5: ഓ നല്ല നല്ല വിശേഷമുള്ള സുഖമായിട്ടിരിക്കുന്നു.
1: ചായ കുടിച്ചോ?
5: നല്ല ചായ കുടിച്ചു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും.
1: താങ്ക് യു.
5: എല്ലാ പാസഞ്ചേഴ്സിനും.
1: എന്റെ കൂടെ ആദ്യമായിട്ട് വരുവാണോ റേഡിയോയില്?
5: എന്നോട്
1: ആദ്യമായിട്ട്
5: സംസാരിക്കാറുണ്ട്.
1: ഓക്കെ, അപ്പൊ ഈ ജീവിതത്തിൽ ആദ്യമായിട്ട് പൈസ ഒന്നും നോക്കണ്ട എന്നെ ജമീല, നിനക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോന്ന് പറഞ്ഞ ആരാ?
5: അതെന്റെ വാപ്പയുമ്മയാണ്.
1: വാപ്പയുമ്മയാണ്.
5: അത് ജീവിതത്തിൽ ആദ്യമല്ല, എന്റെ ഓർമ്മയുള്ള ആള് മുതൽ എന്നേ വരെയും ഈ പൈസ നോക്കണ്ട, വാങ്ങിച്ചോന്നും പറയുന്നതും വാങ്ങിച്ചോണ്ട് തരുന്നതും അവരുണ്ട്.
1: എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് പ്രൈസ് ടാഗ് ഒന്നും നോക്കത്തില്ല അവര്. എത്ര രൂപയാണ് അങ്ങനെ ഒന്നും നോക്കത്തില്ല.
5: എന്റെ ആഗ്രഹം സാധിച്ചിരുന്നത് ഇപ്പോഴും എന്റെ ആഗ്രഹം സാധിച്ചു. എനിക്കിപ്പോ 43 വയസ്സായി. ഇപ്പോഴും എന്റെ ആഗ്രഹം സാധിച്ചിരുന്നത്, ഞാൻ പറയാതെ സാധിച്ചിരുന്നത് എന്റെ വാപ്പയമ്മയാണ്.
1: അതെ, അതൊരു ഭാഗ്യമാണ് കേട്ടോ.
5: അതെ അതെ.
1: ഓക്കെ, യാത്രയിൽ ഉണ്ടാവണം. ഓക്കെ ഓക്കെ. നമ്മുടെ ജുമിലത്തായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് ഭരണിക്കാവിൽ നിന്നും. ആ ഒരു വാക്കിൽ നിന്ന് തന്നെ അച്ഛനോടും അമ്മയോടും ഉള്ള ഒരു സ്നേഹം, കാരണം ഇപ്പോഴും എന്നെടുത്ത് പറയുമ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കണം. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് ഹസ്ബൻഡിന്റെ കൂടെ ആയിരിക്കുമെങ്കിലും അറിഞ്ഞ്, നമ്മളെപ്പോഴും ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പറഞ്ഞ് ചെയ്യുന്നതല്ല അറിഞ്ഞ് ചെയ്യുന്നതിനാണ് ഭംഗി ഉണ്ടാവുക എന്ന് കേട്ടിട്ടില്ലേ? എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഒരാളോട് അത് വേണം, ഇത് വേണം, എനിക്കത് ചെയ്യും, എനിക്ക് ഈ സമയം തരണം, എനിക്ക് അങ്ങനെ വേണം എന്ന് ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മളിങ്ങനെ ചോദിച്ച് വാങ്ങുന്നതിന് ഒരിക്കലും ഒരിക്കലും ഭംഗിയുണ്ടാവില്ല. പക്ഷേ ഒരാൾക്ക് വേണ്ടതെന്തോ, ഒരുപക്ഷെ സമയമായിരിക്കാം, ഇഷ്ടപ്പെട്ടൊരു വസ്ത്രമായിരിക്കാം, ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞു ഭക്ഷണമായിരിക്കാം, എന്താണെങ്കിലും പറഞ്ഞല്ല അറിഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ ഒരു സുന്ദരമായിട്ടുള്ള ചർച്ചകളിലൂടെ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മുടെ ഗ്രാമവഴികളിലൂടെ, എത്രയോ ചായക്കടകളിലൊക്കെയാണ് നമ്മുടെ റേഡിയോ ഇങ്ങനെ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ അടുത്തും ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ്റെ അടുത്ത് ഞാൻ വന്നിരിക്കും, ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൻറ്റിയുടെ അടുത്ത് വന്നിരിക്കും, എല്ലാവരുടെ അടുത്തും വന്നിട്ട് കുറേ കാര്യങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഈ പറയുന്ന സമയത്ത് അങ്ങനെ ദൈവം പോലെ കടപ്പെട്ടിരിക്കുന്ന ആ ഒരു വ്യക്തി അല്ലേ, ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കടയിലൊക്കെ പോയി ആദ്യമായിട്ട് പ്രൈസ് നോക്കണ്ട, ക്യാഷ് നോക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം വാങ്ങിച്ചോ. ഒരുപാട് ക്യാഷൊന്നും ഉണ്ടായിട്ടായിരിക്കില്ല അവർ നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്, നിങ്ങളോടുള്ള ഒരു കരുതലും സ്നേഹവും ഒക്കെ ആയിരിക്കും അതിനൊരു കാരണം. എന്തായാലും നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
6: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.
7: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രഡ്യൂ 91.2 ഓടാട്ടുകാരൻ പാസഞ്ചറാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയും നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നമ്മളുടെ സ്വന്തം പാട്ടിന്റെ കൂട്ടുകാരൻ ശരത്തുമാണ്. നമ്മളെല്ലാവരും കൂടി രാവിലെ തന്നെ അല്ലേ, രാവിലെ തന്നെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണല്ലേ. എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് ഒരു ലക്ഷ്യമില്ല, ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഡെയിലി ടൂർ പോവുകയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ വിളിക്കാം നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ടാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് എന്റെ പിന്നോളെ. ഞങ്ങൾ കൊതിപ്പിക്കാന്നോ?
0: അതെ, കൊതിപ്പിക്കാണോ?
1: രാവിലെ ഇപ്പൊ നിലവിളക്ക് തേച്ചോണ്ടിരിക്കുക.
0: നിലവിളക്ക് തേച്ച് തേച്ച് തേച്ച് വെള്ളിയാക്കുമോ? അത്
1: വെള്ളിയാക്കും. ഒറ്റയ്ക്കാവുമ്പോ മോളെ ഇതൊക്കെ ചെയ്യണമല്ലോ.
0: ഒറ്റയ്ക്കാവുമ്പോഴാണ് അമ്മ അടിച്ചു പൊളിക്ക്. അമ്മയുടെ ഈ കാലഘട്ടം അടിച്ചു പൊളിക്കൂ. പറയുന്നത് ഞാൻ ഇപ്പൊ അമ്മയോട് പറയുന്ന ഒരു സീക്രട്ടാ, ഇത് ആരോടത്തും പറയരുത്. ഈ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞ് കുറെ ആളുകൾ വിഷമിച്ചിരിക്കാറുണ്ട്. ശരിക്കും ഏറ്റവും നല്ല സമയമാ, സമയസമയങ്ങളിൽ വെച്ച് കഴിക്കാം. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാം. എവിടാ ലേറ്റ് ആയി, എന്താ ലേറ്റ് ആയി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നീട് അടുത്തൊരു
1: കാര്യം,
0: ആ പിന്നെ എന്ത് വേണം. ശരിക്കും സത്യമാണോ? ഞാനിതൊക്കെ മുഴുകി വീഴുവേ.
1: തീർച്ചയായിട്ടും എന്റെ പൊന്നുപോലെ സത്യമാ. പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോണം, പിന്നെ വീട്ടുകാർക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അവരെന്തോ നമ്മളോട് മിണ്ടുന്നു, പിന്നെ നമ്മക്ക് കിണവനുണ്ട്.
0: ഞാൻ പറയുന്ന ഒരു കാര്യം ചില്ലടിച്ച് ഏറ്റവും നല്ല സമയമാണ്. അമ്മ നന്നായിട്ട് രാവിലെ തൊട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് വൈകിട്ടൊക്കെ എന്താണെന്ന് അറിയാവോ? പതുക്കെ കന്നേറ്റിന്ന് കരുനാപ്പിളോട് വലിയ ദൂരമൊന്നുമില്ല. ജസ്റ്റ് ആ പാലത്തിന്റെ സൈഡിൽ കൂടെ നടക്കാവരുത്. സ്വാതി പറഞ്ഞെന്ന് പറഞ്ഞ് ശ്രദ്ധയില്ലാതെ പോവരുത്. വെറുതെ വൈകിട്ട് താഴെ ഇറങ്ങി ആ ബോട്ട് ചെട്ടിയുടെ ആ ഭാഗത്തൊരു ഇരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒക്കെ വന്നൊക്കെ ഇരുന്ന് കായലിലെ കാറ്റൊക്കെ അങ്ങോട്ട് കൊണ്ട് പിന്നെ ഒരു കപ്പലിന്റെ ഒക്കെ വാങ്ങിച്ച് കഴിച്ച് എൻജോയ് ചെയ്ത് നടക്ക്. ആ അതൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് നടക്കണം കേട്ടോ.
1: പിന്നെ
0: വൈകിട്ട് എന്തുവേണമെന്ന് അറിയാവോ? ജോലിയെല്ലാം നേരത്തെ ഒതുക്കിയിട്ട് വൈകിട്ട് കന്നേറ്റി പാലത്തിൽ. അപ്പോ വിജയമ്മയുടെ ഫാൻസൊക്കെ അവിടെ വന്നിട്ട്, വിജയമ്മക്കുട്ടി അവിടെ വന്ന് ആരാധകരൊക്കെ പുറകെ വരുമായിരിക്കും, എനിക്കറിയത്തില്ല. ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് വിടാൻ പേടിയാ, വേണ്ട വീട്ടിലിരുന്നാ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പ്രായ ഒരു നമ്പരാ, ഇപ്പൊ 18 ഞങ്ങളെ കുട്ടി
1: ഒരുപോലെയുണ്ട്.
0: അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഇന്ന് ജോലിയൊക്കെ ഒതുക്കിയിട്ട് പതുക്കെ വൈകുന്നേരത്ത് ഞാൻ ഇടയ്ക്ക് ഒരു 1-2 അവിടെ വന്നിട്ടുണ്ട്.
1: ഇങ്ങോട്ട് കയറാൻ
0: അല്ല, ഞാൻ കരുനാപ്പിൽ ഒരു വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് ഞാൻ വൈകിട്ടായിരിക്കും. അമ്മയും കൊണ്ട് ജസ്റ്റ് അവിടം വരെ ഒന്ന് കറങ്ങിയിട്ട് പെട്ടെന്ന് വരും. ഒരു ദിവസം വരുന്നുണ്ടമ്മേ, എന്തായാലും എന്റെ മനസ്സിൽ ഇങ്ങനെ കരുതിക്കൂട്ടി വെച്ചേക്കോ. അപ്പൊ എന്തായാലും അമ്മ നമ്മുടെ വിഷയത്തിലോട്ട് പോയോ? ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു പോകും. കുറച്ച് കഴിയുമ്പോ സ്റ്റേഷൻ ഡയറക്ടർ തന്നെ വഴക്ക് പറയും. സ്വാതി 10,000 വട്ടം പറഞ്ഞിട്ടുണ്ട് വിഷയത്തിന് നീ പോവരുത് പോവരുത്. ഞാൻ എന്ത് ചെയ്യാറ്? ഓക്കെ അമ്മ പറഞ്ഞോളൂ, അമ്മേ പറഞ്ഞോളൂ.
1: മോളെ, ഞങ്ങളുടെ ഓർമ്മകാലത്ത് ഞങ്ങൾക്ക് ഇഷ്ടത്തിനൊന്നും മേടിച്ചു തരാനൊക്കെ തന്നെ, പക്ഷെ ഞങ്ങൾക്ക് ഈ പുതിയ വസ്ത്രം എന്ന് പറയുമ്പോ അന്നൊരു വലിയ ദേവലോകമാണ്. അന്ന് ഞങ്ങള് ഏകദേശം ഒരു അംഗൻവാടിക്ക് ഇരുന്നുള്ള പിള്ളേരുണ്ട്. അന്നേരം ഞങ്ങളുടെ അമ്മയാ തുണിയെടുക്കുന്നത്. അച്ഛനെ അങ്ങനെ അറിയാൻ പോയി. അച്ഛൻ പൈസ കൊടുക്കും, കൊടുത്തിട്ട് ഞങ്ങളുടെ അമ്മ പോയി തുണി എടുത്തോണ്ട് വരും. ഞങ്ങൾക്ക് പിള്ളേർക്ക് അന്നില്ല, ആൺപിള്ളേർക്ക് അര നിക്കറ്, ഞങ്ങൾക്ക് വലിയ പാവാട, ഏത് തുണിയായാലും മതി. ഞങ്ങൾക്ക് പുതിയ തുണിയെന്നുള്ള ഒരു സ്വപ്നം ഞങ്ങളുടെ അങ്ങേയറ്റത്തെ ജീവന. ഞങ്ങളുടെ ഇഷ്ടം ഒന്നും നോക്കത്തില്ല, ഞങ്ങൾക്ക് കൊണ്ടുവരും, ഞങ്ങൾ സന്തോഷമായിട്ട് മേടിച്ചിടും. അന്നത്തെ കാലയളവ് അതല്ലേ,
0: പണ്ട് ഇഷ്ടമൊന്നുമില്ല, ഞങ്ങളുടെ ഇഷ്ടം നീ വാങ്ങിച്ചോണം, അത്രേ ഉള്ളൂ,
1: വാങ്ങിച്ചോണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇഷ്ടത്തിനൊരു തുണി വാങ്ങിച്ച് തന്നതും മറ്റുള്ള എന്ത് സാധനങ്ങളും വാങ്ങിച്ചു തന്നിട്ടുള്ളത് അതെന്റെ ഭർത്താവാണ്.
0: ഭർത്താവാണ്?
1: ആ, എന്റെ പുള്ളിയുടെ കയ്യിലൊന്നും ഇല്ലാത്ത പാടേ ഉള്ളൂ. എനിക്ക് എന്റെ മക്കൾക്കും എന്ത് വേണമെങ്കിലും തരാൻ നല്ല മനസ്സും ഇല്ലാത്ത ഒരു പാടേ ഉള്ളു മോളെ, അത്രയ്ക്ക് സന്തോഷം.
0: മനസ്സ് മതിയല്ലോ അമ്മേ.
1: ആ, മനസ്സ് മതി മോളെ. ഇന്ന് മരിച്ചു
0: എത്രയോ ആളുകള്, പക്ഷേ
1: അയ്യോ മോളെ ഇത് ചെലവാക്കും മോളെ. ഞാൻ വഴക്ക് പറയും, എനിക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും ഞങ്ങളെ വഴക്ക് പറയും. ഇപ്പഴേ കിട്ടുന്നതേ ഉള്ളു, പിന്നെ കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കണ്ടെന്ന്. പക്ഷെ ആ വാക്ക് അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു.
0: അതെ,
1: പക്ഷെ ഞങ്ങളുടെ ഇഷ്ടത്തിന് എന്നെ എന്റെ മക്കളുടെ ഇഷ്ടത്തിന് ജീവിച്ചതാ.
0: ശരിയാണ്.
1: അപ്പൊ എന്തായാലും
0: സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ വൈകിട്ട് ഒന്ന് കന്നേറ്റിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങ്. ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല അടുത്ത് ഇത്രയും ഭംഗിയുള്ള, ഞാൻ ചിലപ്പോഴൊക്കെ അലക്കി എത്ര ഭംഗിയായിട്ട് അവരവിടെ ചെയ്തേക്കുന്നെ, അവിടൊക്കെ ഒന്ന് പോയി ഇന്ന് കണ്ട് സോളോ
1: അറിയാവല്ലോ.
0: അതെ അതെ, സന്തോഷമായിട്ട് ഇരിക്കാം കേട്ടോ. ഒരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്, ടീം എൻഡ്രോയിഡ് 91.1 ഒരുപാട് പ്രോഗ്രാമുകൾ ഒരുക്കുന്നുണ്ട്, എല്ലാം കേൾക്കണം, എല്ലാത്തിനും കൂടെ ഉണ്ടാവണം.
1: പിന്നെന്തുവാ,
0: ശരി സന്തോഷം.
1: അപ്പോ സന്തോഷ ശരത്തുമോനോട് പറ ഓണത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു തരണേ.
0: പറയാം
1: കല്യാണത്തിന്.
0: ഓക്കെ, അപ്പോൾ നമ്മുടെ വിജയമ്മയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മുടെ അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിനക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചു എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ആയിരുന്നു ശരിക്കും അങ്ങനെ ഒരാൾ. ഈ ഞാൻ അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വേദനിക്കും എന്ന് തോന്നുന്നു, പക്ഷേ ആ ഒരു അതിൻ്റെ ഒരു സെൻസിലേ എടുക്കാവുള്ളൂ കേട്ടോ. പല ആളുകളും ഉണ്ടല്ലോ നാളെ ജീവിക്കാം നാളെ ജീവിക്കാം നാളെ ജീവിക്കാം എന്നും പറഞ്ഞിട്ട്. ഓക്കെ, നാളത്തേക്ക് സേവിങ്സ് ഒക്കെ വേണം, അത്യാവശ്യം ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യത്തിനാണെങ്കിലും ഒക്കെ വേണം. പക്ഷേ ഒരിക്കലും ചില ആളുകളുണ്ട് ഒരിക്കലും മനസ്സിന് വേണ്ട ഇഷ്ടപ്പെട്ടൊരു വസ്ത്രമോ ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം പോലും വാങ്ങിച്ച് കഴിക്കാതെ നാളത്തേക്ക് നാളത്തേക്ക് ഇന്ന് ജീവിക്കാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. കുറേ കാലം ചെന്ന് വയസ്സൊക്കെ ചെല്ലുന്ന സമയത്തുണ്ടല്ലോ നമ്മളിത് ആശുപത്രിക്കും കൊടുക്കുകയും ചെയ്യും, പിന്നെ ബാക്കിയുള്ള പൈസ കൊച്ചുമക്കളും നാട്ടുകാരും ഒക്കെ കൊണ്ടുപോവുകയും ചെയ്യും. അതിനേക്കാൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഞാൻ പറഞ്ഞത് ആർക്കും ഒരു വേദന ഉണ്ടാവരുത് കേട്ടോ. പിന്നീട് ഒരു കമൻറ്റ് ബാൻ ഇറങ്ങി പോകുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കോൾസ് വന്നിട്ട് സ്റ്റക്കാക്കി വെക്കരുത്. ഇതെല്ലാം ഞാൻ പറയുകയാണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. പിന്നീട് ഒരു പറ്റം ആളുകളുണ്ട് ജീവിതത്തിൻ്റെ ഒരു കാലയളവിൽ ഭയങ്കരമായി പിശുക്ക് കാണിച്ചിട്ട്, ഭയങ്കരമായി പിശുക്കായിരിക്കും അവർക്ക്, ഒരു പക്ഷെ അവരവരുടെ ഒക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷാണ്. നമുക്ക് ചുറ്റുമുള്ള ബന്ധുക്കാരെയും അവരുടെ കുട്ടികളെയൊക്കെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എന്തെങ്കിലും ചെറിയൊരു സഹായം കൊണ്ട്. കാരണം ഇവിടുന്ന് പോകുന്ന സമയത്തോ നമ്മളിന്ന് വയ്യാതാവുന്ന സമയത്തോ സ്നേഹത്തോടുകൂടി ഒരാളെങ്കിലും ഓർക്കാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. പിന്നീട് അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കൊടുക്കാനും എല്ലാവർക്കും എന്തും, ഒന്ന് രക്ഷപ്പെട്ടാൽ ഞാൻ 10 പേരെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ ഇവരുടെ കയ്യിൽ ഒരിക്കലും ക്യാഷ് കാണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. നല്ല എന്ത് കണ്ടാലും ഇപ്പോൾ 10 രൂപ കിട്ടിയാലും വീട്ടിലൊരാൾ വരുമ്പോൾ ഒരു ബന്ധുക്കാരോ ആരെങ്കിലും വരുമ്പോൾ എല്ലാം എടുത്ത് കൊടുക്കുന്ന മനസ്സുള്ള ആളുടെ കയ്യിൽ ഒരിക്കലും ക്യാഷ് ഉണ്ടാവില്ല. ഇതൊരു ഭയങ്കരമായിട്ടുള്ള രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പറയാം, നിങ്ങൾക്ക് നിങ്ങളാൽ കഴിയാവുന്ന കാര്യങ്ങൾ ഒരുപാടൊന്നും അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ട് സാധിക്കണം എന്നാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ പറയില്ല പിശുക്ക് അമ്മൂമ്മ അല്ലെങ്കിൽ പിശു അപ്പൂപ്പൻ മരിച്ചു പോയെന്ന് പറയും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ നമ്മൾ പറഞ്ഞൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ക്യാഷ് നോക്കണ്ട. ആ ഒരു നിമിഷം ക്യാഷ് ഉള്ള ഒരാൾക്ക് ഇതിൻ്റെ ഫീലിങ്സ് മനസ്സിലാവില്ല, സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവും. ആദ്യമായിട്ട് നിങ്ങളോട്, നിങ്ങൾ പലർക്കും ചിലപ്പം പലതും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം, നിങ്ങളോട് ഒരാൾ പറയുകയാണ് ഇതുപോലെ ഇഷ്ടമുള്ള വാങ്ങിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു അതൊക്കെ സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 954-7000-913 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ടാണ്. ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടരുത്, റേഞ്ച് ഉണ്ടോ എന്ന് നോക്കുക, റേഡിയോ അടുത്ത് പോയി എന്ന് സംസാരിക്കരുത്. ഈ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ റേഡിയോ പൊളിയല്ലേ, അടിപൊളിയല്ലേ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്ന ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഹലോ സ്വാതി, നമസ്കാരം.
0: നമസ്കാരം,
2: ഇതാരാണ്? ശ്രീജ.
0: ഓക്കെ, പറഞ്ഞോളൂ ചേച്ചി.
2: പിന്നെ എൻ്റെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കളാണല്ലോ ഏറ്റവും ആദ്യം നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവർ.
0: അപ്പൊ
2: എൻ്റെ അച്ഛനൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ കാണുന്ന തലയിലിടുന്ന ക്ലിപ്പ് പോലും, അച്ഛൻ പോയി ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും പുതിയ മോഡൽ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കൊണ്ടുതരുമായിരുന്നു. ഇപ്പോ ഈ ഒരു എന്താ വിഷയം എടുത്തിട്ടപ്പോ തന്നെ എനിക്ക് അതെല്ലാം ഇങ്ങനെ ഓർമ്മ വരുവാ
0: മനസ്സിലേക്ക്.
2: അതെ, കുഞ്ഞനാളില് നമുക്ക് അതൊക്കെയല്ലേ ഏറ്റവും വിലപിടിപ്പായിട്ട് നമുക്ക് ആ സമയത്ത് തോന്നുന്നത്. അപ്പോ മറ്റുള്ളവരെല്ലാരും ശ്രദ്ധിക്കപ്പെടും, അയ്യോ ഇതെവിടെ നിന്ന് കിട്ടി, ഇതെവിടെ നിന്ന് കിട്ടി. ഇപ്പൊ നമ്മുടെ അച്ഛൻ അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് വേണ്ടി ചിന്തിച്ച് ചെയ്യുന്നുണ്ടാണ്. ഞങ്ങള് 3 പെൺമക്കളായിരുന്നു. അപ്പൊ അച്ഛൻ അതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തു. പിന്നെ അമ്മയാണെങ്കിലും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഇപ്പൊ എന്റെ അമ്മ തയ്യലൊക്കെ ചെയ്യുന്നതാണ്, അപ്പോ പുറത്തുനിന്ന് വാങ്ങിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ അമ്മ നമ്മുടെ വീട്ടിലുള്ള തുണി വെച്ചായാലും അമ്മ ഏറ്റവും നല്ല ഡിസൈൻ ചെയ്ത് നമുക്ക് തുണികള്. അതുപോലെ മോളെ ബാഗുകളൊക്കെ വാങ്ങിച്ചു തരാൻ അപ്പോ അത്ര സാഹചര്യം കാണത്തില്ല, അപ്പൊ അമ്മ അത് എന്തെങ്കിലുമൊക്കെ മോഡലിലാക്കി ബാഗ് തയ്ച്ചു തരും. അപ്പൊ ഇതെല്ലാം ഇപ്പൊ അങ്ങ് ഓർമ്മ വരുക. പിന്നെ നമ്മള് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അതിനേക്കാൾ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു സുഹൃത്ത് എന്നതുപോലെ നിൽക്കുന്ന ഒരു ഹസ്ബൻഡിനെ കിട്ടി. അത് നമുക്ക് മനസ്സിലാക്കുന്നത് കല്യാണം.
0: ചേച്ചി ഒരിക്കൽ കൂടി ഒന്ന് വിളിക്കണേ കേട്ടോ, കോൾ ഡ്രോപ്പ് ആയി പോയി, ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യണേ, കേൾക്കണം എന്നുണ്ടായിരുന്നു. ഓക്കെ, വിളിക്കേണ്ട നമ്പർ ഇതാണ് 954-4700-912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലൂടെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളോട് നമ്മളിങ്ങനെ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ക്യാഷ് നോക്കാതെ വാങ്ങൂ എന്ന് പറഞ്ഞ്, പക്ഷേ ഇല്ലാത്ത പൈസ ഒപ്പിച്ച് കൊണ്ടുവന്നിട്ട് ചിലപ്പം കൂലിപ്പണിയായിരിക്കാം, മക്കളെയും കൊണ്ടൊക്കെ ഒരു സ്കൂൾ തുറപ്പോ അല്ലെങ്കിൽ ഓണവോ ഒക്കെ ആവുന്ന സമയത്ത് തുച്ഛമായിട്ടുള്ള പൈസ, അതിൽ നിന്ന് തൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്നാലോചിച്ച് നോക്കണം. കുഞ്ഞുങ്ങളെയും കൊണ്ട് കടയിൽ പോകുമ്പം ശരിക്കും ഇവർക്ക് പേടിയായിരിക്കും, കാരണം ദൈവം ഇതെൻ്റെ ബഡ്ജറ്റ് നിൽക്കുമോ, ഇത് ഓക്കെ ആയിരിക്കുമോ എന്ന ഭയപ്പാട് മുഖത്തൊട്ടും കാണിക്കാതെ മക്കളോട് മോക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോ മോൻ ഇഷ്ടമുള്ള വാങ്ങിച്ചോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കും വിളിക്കാം, നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പറയാം കേട്ടോ. കാരണം ഒരുപാട് അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ചിലവാക്കുന്നതല്ല ഈ എന്താ പറയുക, തുന്നിക്കെട്ടി വെക്കുക അല്ലെങ്കിൽ കട്ടിക്കൂട്ടി വെക്കുക, എന്താ അതിന് പറയുന്നത് കറക്റ്റ് ഒരു വേർഡ് എങ്ങനെയാ, ഒപ്പിച്ച് വെക്കുക. അങ്ങനെ വെച്ചേക്കുന്ന പൈസ പല ആവശ്യങ്ങളും മാറ്റിയിട്ട് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് തൻ്റെ പ്രിയപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം മാറ്റി വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചു എന്ന് പറയുന്നതിനാണ് ഭയങ്കര ഒരു ഇത്, ഭയങ്കര ഒരു വാല്യൂ ആണ് അതിനുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ചില ഗിഫ്റ്റുകളൊക്കെ ചിലപ്പോൾ നല്ല ക്യാഷുള്ള ആളുള്ള ഒരു ഗിഫ്റ്റ് കൊണ്ടുതരുക, പക്ഷേ നിങ്ങളുടെ ഒരു ബർത്ത്ഡേ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആഘോഷം വരുന്ന സമയത്ത് ഒരു സമയത്തെ മുഴുവൻ സേവിങ്സും കൊച്ചു കൊച്ചു ക്യാഷ് വെച്ച് സേവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി തരുന്ന ഗിഫ്റ്റുകൾക്കും കോടാനുകോടികളുടെ വിലയാണ് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ അങ്ങ് ചേർത്ത് പിടിച്ചേക്കണം. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഹലോ
3: ബാപ്പ,
0: പറഞ്ഞു.
3: മനസ്സിലായി. ഞാന് 60-ൽ എനിക്ക് വാപ്പ ഒരു സൈക്കിൾ വാങ്ങിച്ചു.
0: 1960 കാലഘട്ടത്തിൽ നമ്മുടെ വാപ്പാക്ക് ഒരു സൈക്കിളൊക്കെ കിട്ടി.
3: എനിക്ക് അത് വലിയ സന്തോഷമായി. 5 പെങ്ങന്മാരാണ്, ഞാൻ ഒരാണും. അമ്മയുടെ അനീതിക്ക് ആറ് വരുന്നു. അത്ര സ്നേഹത്തെ
0: വളർത്തിയതാണ്.
3: അപ്പൊ നമുക്കറിയാമല്ലോ, എനിക്കൊരു സുഹൃത്തിനെ 64 കിട്ടിയത് ഞാൻ മോളത്ത്
0: പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാ.
3: അയാളും മരിച്ച്, ഭാര്യയും മരിച്ച്, അങ്ങനെ ഒറ്റയ്ക്ക് പോയി കഴിയാൻ നടക്കാനും വയ്യ.
0: റേഡിയോ കൂടെ ഉണ്ടല്ലോ, ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ.
3: പോക്ക് വന്ന് കിടപ്പാ.
0: അറിയാം അപ്പാ.
3: അപ്പൊ എനിക്ക് ഇനി ഒരു ആഗ്രഹം, മോളെ നേരിട്ടൊന്ന് കാണണം.
0: കാണാല്ലോ, ഞാൻ ഗോപികയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുകൂടെ ഒന്നൊരു ദിവസം വരാൻ തീരുമാനിച്ചേക്കുവാ.
3: താമസിക്കാതെ വരണം.
0: വരാട്ടോ. ശരി ശരി. നമ്മുടെ വാപ്പ ഒരു നമ്മുടെ റേഡിയോ കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവാണ്. നമ്മുടെ വാപ്പിച്ച പോകാവലാണ് വീട്. അപ്പോൾ വാപ്പക്ക് ആദ്യമായിട്ട് 1960 കാലഘട്ടങ്ങളിൽ ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. നനച്ചിക്ക് അന്നൊന്നും ഇത്രയും സുലഭമായിട്ട് സൈക്കിളോ, സൈക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അല്ലേ. ആ കിട്ടിയ സംഭവം സന്തോഷം അതാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കൊണ്ടൊരു കാര്യം നമുക്ക് ആരെങ്കിലും വാങ്ങിത്തരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അങ്ങനെ ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് ഓർക്കാനുണ്ടോ, പറയാനുണ്ടോ, വിളിക്കാം. തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ റേഡിയോയിലെ പ്രോഗ്രാമുകളൊക്കെ തത്സമയ പരിപാടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ വിളിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നത് ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
4: ഹലോ.
0: ഹലോ
4: ഹലോ, ഫാദിമോളാണോ?
0: ആണല്ലോ. ഇതാരാ? ഹലോ, കേൾക്കാവോ? ഇതാരാ സംസാരിക്കുന്നേ? ഹലോ,
4: സ്വാതിയല്ലേ അവിടെ ഉള്ളത്?
0: യോ, സ്വാതിയാണല്ലോ. സ്വാതിക്കുട്ടി തന്നെ ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ. ഓക്കെ, പറഞ്ഞോളൂ. ഈ പേരൊന്ന് പറയാമോ? ഞാനൊന്ന് വിട്ടുപോയല്ലോ. ആ അമ്മേ, പറഞ്ഞോളൂ, എന്തുണ്ട് വിശേഷം?
4: ഇന്നത്തെ
0: ഇന്നത്തെ വിഷയം ഒന്നും കേക്കാതെ ഇങ്ങനെ വഴിമാറി ബസ് കയറി പോവരുത് എങ്ങും കേട്ടോ.
4: നാമം ചൊല്ലിയിരുന്ന്
0: അതുകൊണ്ടാണോ. ഇന്ന് ഞാൻ ചോദിച്ചൊരു കാര്യം, നമ്മുടെ ജീവിതത്തില് പൈസ നോക്കണ്ട കുട്ടി, നിനക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ ആദ്യത്തെ ആളാരാണ്?
4: ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു വാങ്ങിക്കാനെന്ന് പറയുന്ന അച്ഛൻ, അച്ഛൻ കൊണ്ടുപോയി പറയും.
0: അച്ഛൻ പൈസ ഒന്നും നോക്കത്തില്ല, നമുക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ?
4: സാധനം വാങ്ങിക്കും, ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കും. എന്നാലും നമ്മള് അച്ഛനെ പേണി അത്രയൊന്നും കൂടുതലായിട്ട് വാങ്ങിക്കത്തില്ല.
0: വാങ്ങിക്കത്തില്ല, അച്ഛന്റെ സാമ്പത്തിക ശേഷിയൊക്കെ അറിഞ്ഞ് ചെലവാക്കുന്ന
4: മക്കളായാലും എല്ലാം അച്ഛൻ തന്നെയാണ് വാങ്ങിച്ചു തന്നിട്ടുള്ളത്. ഇപ്പൊ അച്ഛനും മരിച്ചുപോയി, അമ്മയും മരിച്ചു, എല്ലാരും മരിച്ചു.
0: മക്കൾക്ക് വാങ്ങിച്ചു തരാറുണ്ടോ ഇഷ്ടമുള്ളതൊക്കെ? അത് വേണം, സന്തോഷമല്ലേ അത്. ഓക്കെ അമ്മേ. ആ പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ, എല്ലാ അമ്മമാരോടും പറയാണ്, എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 6:45 രാമായണ സന്ധ്യയുണ്ട് കേട്ടോ. രാമായണത്തിന്റെ കഥകളൊക്കെ റേഡിയോ പറയുന്നുണ്ട്, കേൾക്കണം.
4: 6:30
0: വൈകിട്ട്.
4: 6:30 റേഡിയോയിൽ
0: രാവിലെയും വൈകിട്ടും ഉണ്ട്. രാവിലെയും ഉണ്ട്, വൈകിട്ടും ഉണ്ട്
4: കേട്ടോ.
0: ഓക്കെ, അപ്പോ രാമായണ കഥകളൊക്കെ കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് ടീം എൻട്രോഡിയോ 91.2 ഒരുക്കുന്നു രാമായണ കഥകളിലൂടെ ഒരു യാത്ര. അപ്പൊ കഥാപാത്രങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം കൃത്യം ലോകത്ത് എവിടെയാണെങ്കിലും. എൻട്രോഡിയോ 91.2 ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ, അപ്പോൾ വരുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ, കേൾക്കാം ഇഷ്ടം പോലെ പാട്ടുകളും കഥകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രൈസ് നോക്കാതെ ക്യാഷ് നോക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു വ്യക്തി ആരാണ്? അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു കൂട്ടത്തിൽ ഒരു കാര്യം കൊണ്ട് പറയുന്നത്. കേൾക്കുന്ന കൂട്ടുകാരോ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാരുടെ മക്കളാണെന്നുണ്ടെങ്കിൽ, സാധാരണക്കാരുടെ അല്ല ആരുടെ ആണെങ്കിലും, നമ്മളൊരു കാര്യം വാങ്ങുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമുക്കത് വാങ്ങിച്ചു തരുമ്പോൾ നമ്മുടെ ആദ്യം വിളിച്ച റസീനത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ മൂല്യം അറിയുക. മൂല്യം അറിഞ്ഞു വേണം വെറുതെ സാധനങ്ങൾ വാരിക്കൂട്ടുന്നതിനല്ല ഉപയോഗപ്പെടുന്ന രീതിയിൽ ക്യാഷിൻ്റെ വില അറിഞ്ഞ് നമ്മളൊരു കാര്യം വാങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് എത്ര കഷ്ടപ്പെട്ടാണ് നമുക്ക് തരുന്നത് എന്നുള്ളൊരു ബോധം എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവണം കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ് സാരി.
0: ഗുഡ് മോർണിംഗ് ലൈ ചേച്ചി. ഹലോ, ദേ വന്നു, ദാ പോയി. ഓക്കെ, ഞാൻ ഓണാട്ടുകാർ, ഞാൻ ഈ അമ്മ പറഞ്ഞു എന്താണ് ടോപ്പിക് എന്താണെന്ന് ഞാൻ അറിയാതെ വന്നേ. അങ്ങനെയുള്ള യാത്രക്കാരോടാണ് പറയുന്നത്, ശരിക്കും വിഷയങ്ങൾ പറയാനായിട്ട്. അമ്മ കേട്ടില്ല, അമ്മ രാവിലെ പ്രാർത്ഥനയുടെയൊക്കെ തിരക്കിലായിരുന്നു. ഈ അമ്മമാരാണ് ശരിക്കും നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
6: ഹലോ
0: ഹലോ,
6: മരുന്നൊപ്പം
0: ആരാണ്? പക്ഷേ സ്വാതിയെ കിട്ടത്തില്ല അവിടെ. എന്റെ അമ്മ
6: മരിക്കുന്നതിന് മുമ്പ് ആഗ്രഹമേ.
0: എന്റെ അമ്മ ഇതൊക്കെ കേട്ടാ അവിടുന്ന് ശരിയാക്കും, ശരിക്കും കേട്ടോ. അല്ല അമ്മ പറയൂ, പിന്നെ ഇതൊക്കെ വെറുതെ പറയുന്നേ, ഇവിടെ കൊണ്ടുപോയിക്കോളാൻ പറയൂ.
6: മനസ്സിൽ തട്ടി പറയാ.
0: ആണോ?
6: അതെ,
0: നമുക്ക് കാണാലോ.
6: നമുക്ക്
0: ഈ ഉടനെ തന്നെ റേഡിയോ ഒരു അടിപൊളി പ്രോഗ്രാം ഒരുക്കുന്നുണ്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്. എന്റെ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്യും, നമുക്ക് എല്ലാവർക്കും കാണാം. നല്ലതൊക്കെയാണോ നാട്ടുകാർ പറഞ്ഞു
6: തരുന്നത്?
0: അല്ല ഞാൻ ചോദിക്കട്ടെ, എന്നെ പറ്റിയൊക്കെ അന്വേഷിക്കുമ്പോ അനിയത്തെ പറ്റിയിട്ടൊക്കെ നല്ല കാര്യങ്ങളൊക്കെയാണോ
6: പറയുന്നത്? അടുത്തുള്ള ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചതാ, ഞാൻ പറഞ്ഞ റേഡിയോ പ്രോഗ്രാം കേൾക്കും, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് സാദിമോളൻ. അപ്പോൾ പറഞ്ഞ സാദിമോളുടെ കാര്യം എല്ലാം പറഞ്ഞു.
0: ആണോ?
6: വീട് ഒരു അമ്പലത്തിന്റെ കിഴക്ക് വശമാണെന്നും പറഞ്ഞു.
0: അമ്പലവും വീടും ഇങ്ങനെ മുട്ടിമുട്ടി നിൽക്കുക.
6: അങ്ങനെ ഞങ്ങള് ജോലി കഴിഞ്ഞ് വരുമ്പോ എല്ലാ ദിവസവും വീട് ശ്രദ്ധിക്കുമായിരുന്നു ഞാൻ. അങ്ങനെ ഇനി
0: നേരിലാളെ ഞങ്ങള് രണ്ടുപേരും ഇരട്ടകളാ.
6: എനിക്ക് മനസ്സിലായി. ഞാൻ
0: ഓക്കെ ഓക്കെ, വിളിച്ചാൽ ഒരുപാട് സന്തോഷം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം.
6: ഓക്കെ
0: പറഞ്ഞു.
6: എന്ത് പറയാനാ, നമ്മളെ അമ്മക്ക് അച്ഛനില്ല അമ്മയില്ല, നമ്മുടെ ഹസ്ബൻഡ് മരിച്ച്. ഇഷ്ടമുള്ള വാങ്ങി തരാൻ നമ്മളെ മക്കളോട് പറയാം, അത്രേ ഉള്ളൂ.
0: വാങ്ങിച്ചു തരുമോ? അമ്മയ്ക്ക് എന്ത് വേണം?
6: വാങ്ങിച്ചു തരും. മോനും മോക്കെ വാങ്ങിത്തരും. മോനിപ്പോ ഇവിടെ ഇല്ല, മോൻ യൂറോപ്പിലാ ജോലി നിൽക്കുന്നേ. ഞാൻ ഇന്ത്യ ഫാഷൻ കമ്പനിയിലായിരുന്നു ജോലി, ഇപ്പൊ പെൻഷനായി.
0: വീട്ടിലിരിപ്പാണ് റേഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞു. വിജയമാമ പറഞ്ഞു നടക്ക് സമാധാനമായിട്ട് അടിച്ചു പൊളിക്കുവാണ്. ഓക്കെ, എന്തായാലും ഒരു ദിവസം വീട്ടിൽ അത് വഴി പോകുമ്പോ വീട്ടിലോട്ട് എന്തായാലും കേറണം കേട്ടോ. ധൈര്യമായിട്ട് പോയിക്കോ. ഞാൻ പറഞ്ഞില്ല എന്റെ സെയിം സ്വഭാവമാണ് എന്റെ അമ്മയ്ക്ക്. ഓക്കെ ഓക്കെ, സന്തോഷം സന്തോഷം. അപ്പോ പ്രിയപ്പെട്ട യാത്രക്കാരെ, നമ്മൾ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ സഞ്ചരിക്കാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പ്രൈസ് നോക്കണ്ട, ക്യാഷ് നോക്കണ്ട എന്ന് പറഞ്ഞ് വാങ്ങിച്ചു തന്ന വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അത് ശരിക്കും അർഹപ്പെട്ട ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പം ഒരു നിവൃത്തിയും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ ആരെങ്കിലും ഒരാൾ വന്ന്, ബന്ധുക്കളായിക്കൊള്ളട്ടെ, ചിലപ്പോഴൊക്കെ ചില ബന്ധുക്കാരൊക്കെ കഷ്ടപ്പാടിലൊന്നും ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത ആളുകളുണ്ട്. കാരണം അവർക്ക് കഴിയാമായിരുന്നിട്ട് കൂടി ചില ആളുകളെ അങ്ങനെയുള്ളവരല്ല പറയുന്നത്. പക്ഷേ അതേ സമയത്തും ഒക്കെ എൻ്റെ കൂടെപ്പുറപ്പുകൾ അല്ലെങ്കിൽ കൂടെപ്പുറപ്പുകളുടെ മക്കൾ കഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം, എൻ്റെ മക്കൾക്ക് വാങ്ങുമ്പോൾ ഞാൻ അവർക്കും കൂടി വാങ്ങും, അങ്ങനെയൊക്കെയുള്ള മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. അങ്ങനെയൊക്കെ ആവണം, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് നിൽക്കണമല്ലേ, കുറച്ച് നാളത്തേക്ക് വാടകയ്ക്ക് വരുന്നതാണ് നമ്മൾ. പോയി കഴിയുമ്പോൾ എല്ലാം മനുഷ്യമായി അയാൾ പോയി, ഋഷികം പോയി, അല്ലെങ്കിൽ ദുഷ്ടം പോയി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരാളുടെയെങ്കിലും ചങ്ക് പിടയുന്ന രീതിയിലായിരിക്കണം നമ്മൾ യാത്രയാകേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വിഷയം ചെറിയൊരു ഇടവേള എടുത്താലോ, ഒരു ബ്രേക്കിന് ശേഷം വന്നാലോ. ഓക്കെ, നിങ്ങൾ വിളിക്കാൻ പറ്റാത്ത ഈ സമയപരിമിതി മൂലം കുറേ പേർക്ക് പറയാനായിട്ട് പറ്റിയിട്ടില്ല. എന്നിരുന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, നിങ്ങളൊന്നും അല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ, നിങ്ങൾക്ക് ആരുമില്ലാതിരുന്നൊരു കാലഘട്ടങ്ങളിൽ, നിങ്ങളാവുന്നതിനുമൊക്കെ എത്രയോ മുൻപ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ്, വലിയ ക്യാഷൊന്നും ഉണ്ടായിട്ടല്ല, എന്നിരുന്നാലും നിങ്ങളെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആഘോഷം വരുമ്പോൾ ഒരു കുഞ്ഞുമുട്ടായിയെങ്കിലും മാറ്റിവെച്ചിരുന്ന ആ ഒരാളെ നിങ്ങൾ ഓർക്കുന്നു എങ്കിൽ ഇന്ന് തന്നെ അയാളെ വിളിച്ചേക്കണം. പ്രത്യേകിച്ച് കാര്യമൊന്നും പറയണ്ട, റേഡിയോ കേട്ടിട്ടാണെന്നും പറയണ്ട, സുഖമാണോ എന്തുണ്ട് എന്നൊക്കെ ഒന്ന് ചോദിച്ചേക്കണം. കാരണം അവർക്ക് നിങ്ങൾ വളരെ സ്പെഷ്യലായിട്ടാണ് അവരുടെ സമയവും എനർജിയും ഒക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളും അങ്ങനെ ആയിരിക്കണം കേട്ടോ. ഈ ഒരു ഓണമൊക്കെ വരുന്ന സമയത്ത് നല്ല ജോലിക്കാരൊക്കെ ആണ് അല്ലേ, കുട്ടികളൊക്കെ അടിപൊളി ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് സേവിങ്സ് കുറച്ച് പൈസയൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു മുത്തശ്ശിയുണ്ടെങ്കിൽ, നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു കൂട്ടുകാരി ഉണ്ടെങ്കിൽ, നിങ്ങളോടൊപ്പം ജോലിയിൽ എത്താൻ പറ്റാതിരുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരനോ കൂട്ടുകാരോ ഉണ്ടെങ്കിൽ, ഒരു കുഞ്ഞു ഗിഫ്റ്റായിട്ട് നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകണം. ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഗിഫ്റ്റിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ കാണും. പക്ഷേ ഗിഫ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, നമ്മളെ ഒരാൾ ഓർത്തിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സമയവും ഈ കുഞ്ഞുകുഞ്ഞു സമ്മാനങ്ങളും ഒക്കെ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വിഷയം നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ക്യാഷ് നോക്കണ്ട, ഇഷ്ടമുള്ള കാര്യം വാങ്ങിച്ചോ അല്ലെങ്കിൽ അത് നീ എടുത്തോ എന്ന് പറഞ്ഞ ആ ഒരു ഒരു ഒരു ഒരു എന്താ ഒരു മാലാഖ ഉണ്ടെങ്കിൽ, ഒരു അത്ഭുത മനുഷ്യനുണ്ടെങ്കിൽ, അവരെ പറ്റി നിങ്ങൾക്ക് ഓർക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രകൾ തന്നെയാണ് ഓണാട്ടുകാര പാസഞ്ചർ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ സിമ്പിളായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ, യാത്രകൾ, അനുഭവങ്ങൾ, ദുഃഖങ്ങൾ, ഓർമ്മകൾ, അത് ഇത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ ലക്ഷ്യമില്ലാത്തൊരു യാത്ര, ദൂരങ്ങൾ തേടിയുള്ളൊരു യാത്ര, അതാണ് ഓണാട്ടുകാര പാസഞ്ചർ. അപ്പോൾ എന്തായാലും നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായെന്ന് ശരത് തന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു കേട്ടോ. ഞാൻ എന്തായാലും ഒരു പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ താമസിച്ചു 91.2 എൻ്റെ റേഡിയോ.

മാന്ദിയുടെ സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിൻ്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിൻ്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തെൻഡ്രൻ ആശയ ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ തെൻഡ്രൻ.

0: ഇങ്ങനെ പാട്ടും കേട്ടിരിക്കാൻ എന്ത് രസമല്ലേ. ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എങ്കിൽ ലൈഫ് തന്നെ ട്യൂൺ ചെയ്ത് എൻഡ്രോയിഡ് 91.2 ഇഷ്ടംപോലെ പാട്ടുകളും കഥകളും വിശേഷങ്ങളും യാത്രകളും ഒക്കെ ആയിട്ട് ടീം എൻഡ്രോയിഡ് 91.2 നിങ്ങളുടെ കൂടെ, നിങ്ങൾ എവിടെയാണെങ്കിലും കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഇതിനപ്പുറം എന്ത് വേണം? കേട്ടുകൊണ്ടിരിക്കുന്നത് എൻഡ്രോയിഡ് 91.2 ഓണാട്ടുകാരെ പാസഞ്ചറാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ക്യാഷ് നോക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോ എന്ന് പറഞ്ഞ ആ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ ആരായിരുന്നു എന്നാണ് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും നമ്മുടെ സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് 8:45 ആയിട്ടുണ്ട്. നമുക്ക് ഒരു കോളർ ഒരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്ത് നമുക്ക് അതുകൂടെ നോക്കാം. ഹലോ,
1: ഹലോ,
0: കേൾക്കാമോ? കേൾക്കാം. ഇതാരാ സംസാരിക്കുന്നേ? കലചേച്ചി. എന്തുണ്ട് കലചേച്ചി വിശേഷം? ലാസ്റ്റ് വണ്ടിയാണല്ലോ. ഓക്കെ, പറഞ്ഞോളൂ. അച്ഛന്റെ സ്ഥാനമായിരുന്നു അല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെയാ? ഇപ്പോഴും അങ്ങനെ തന്നെയാ?
1: ഇപ്പോഴും സ്നേഹം, പക്ഷെ വയ്യ ഉള്ളിക്ക്. ഇപ്പൊ പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങളിലിരിക്കുന്നു.
0: അതെ, നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങനെ കരുതുമ്പോ, മാറ്റി വെക്കുമ്പോ കിട്ടുന്ന ഒരു ഒരു സേഫ് സോൺ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു നല്ല കാലത്ത് നമുക്ക് ചെയ്ത കാര്യം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കേൾക്കാമോ? ഓക്കെ. ഇപ്പൊ ഞങ്ങളെ അടുത്തൊക്കെ ഒന്ന് സമയം ഉണ്ടെങ്കിൽ ഒന്ന് പോയേ, പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ
1: വാങ്ങിച്ചു.
0: ഇപ്പോഴും കടപ്പെട്ട വ്യക്തി. അപ്പൊ അതുകൊണ്ട് ഇത് കേട്ടപ്പോ മനസ്സിലേക്ക് ആകെ ഓടി വന്ന മാമനാണ് അല്ലെ? മാമൻ എന്റെ അമ്മ പറയുന്ന പോലെ ആങ്ങളയാണ്. ഓക്കെ ഓക്കെ, മൂത്താങ്ങളയാണ്. ഓക്കെ, ആയിക്കോട്ടെ ചേച്ചി കേട്ടോ. ആങ്ങള മാമനോട്, ചേച്ചിയുടെ ആങ്ങളയോട് എന്റെ അന്വേഷണം പറയണം. സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു പോയി കേട്ടോ ചേച്ചി. ഓക്കെ ശരി ചേച്ചി, ശരി. ഓക്കെ, സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞും പിന്നീട് നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ബസ്സൊക്കെ ഇത്ര ലേറ്റായി കഴിഞ്ഞാൽ ബസ്സുകാർ തമ്മിലുള്ള അടി കണ്ടിട്ടില്ലേ? അടുത്ത പരിപാടികളൊക്കെ ഇങ്ങനെ വരികയാണ്. തൽക്കാലം ഞാൻ പോകുന്നു. കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. കേൾക്കൂ എൻഡ്രോയിഡ് 91.2 നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ലോകത്ത് എവിടെയാണെങ്കിലും ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യൂ, പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. എൻഡ്രോയിഡ് 91.2 ഇഷ്ടംപോലെ പാട്ടുകളും കഥകളുമായി കൂടെയുണ്ട് സ്റ്റേറ്റ് 91.2 എൻഡ് റേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഹൈ ഹലോ, ഇറ്റ്സ് മീ നിതിൻ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം കൂടെയുള്ളത് അർജുനീതിൻ ആണ്. ഒരു ക്ലിക്കിൽ ലോകം വിരൽത്തുമ്പിലെത്തുന്ന കാലമാണ് അല്ലേ? ഓരോ ദിവസവും പുതു പുത്തൻ ടെക്നോളജികൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാലം. ആ അത്ഭുതങ്ങളുടെ പിന്നാലെ കഥകളും നമുക്ക് ഉപകാരപ്പെടുന്ന ടെക്കി ടിപ്പുകളും ഡിജിറ്റൽ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് ഇതാ തുടങ്ങുകയാണ് ഇന്റർവ്യൂ 91.2 ടെക്കി ടോക്കി. അപ്പോൾ നമുക്ക് ടെക് വിശേഷത്തിലേക്ക് പോകാം. അതിനുമുമ്പ് നമുക്ക് രണ്ട് പാട്ടായി കേട്ട് തിരികെ വരാം.

അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടായി കേട്ട് നമ്മൾ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് നിങ്ങളോടൊപ്പം കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. അപ്പോൾ നമുക്കൊരു ടെക് വിശേഷത്തിലേക്ക് പോകാം. നിങ്ങളുടെ പേരിൽ ആരെങ്കിലും ഫേക്ക് ആയിട്ട് സിം എടുത്തിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. അത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ നോക്കും. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ ഗൂഗിൾ എടുക്കുക, അതിൽ ടപ്കോപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം തന്നെ ഒരു വെബ്സൈറ്റ് കാണും, അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു പേജ് വരും. അതിൽ താഴോട്ട് പോകുമ്പോൾ അവിടെ മൊബൈൽ നമ്പറും ഒരു ക്യാപ്ചർ ഐഡിയും കൊടുക്കാൻ കാണും. അത് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു OTP വരും. OTP താഴെ അടിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറിലല്ലാതെ നിങ്ങളുടെ പേരിലെടുത്ത എല്ലാ നമ്പറുകളും കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ താഴെ ടിക്ക് കൊടുക്കുക. എന്നിട്ട് നോട്ട് മൈ നമ്പർ എന്ന് കൊടുക്കുക. താഴെ റിപ്പോർട്ട് കൊടുത്താൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും ആ നമ്പർ ബ്ലോക്ക് ആയി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സംഭവം സിമ്പിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും നമ്പർ നിങ്ങളുടെ പേരിൽ നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ടെക് വിശേഷം കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അതിനായിട്ട് കേൾക്കൂ എൻ്റെ റേഡിയോ 91.2.

0: ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
4: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
6: You in the radio 91.2.

യെസ് നമ്മൾ അങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. അതായത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ടെക് വിശേഷത്തിലേക്ക് പോകാം. എനിക്ക് പഴയ ഒരു മെയിൽ ഐ ഡി ഉണ്ടായിരുന്നു, അതിന്റെ പേര് ഇങ്ങനെയായിരുന്നു, നിതിൻ റോക്സ്. അപ്പൊ നമുക്ക് നമ്മൾ അന്നത്തെ ഒരു ഇതിൽ നമുക്ക് വായി തോന്നുന്ന ഒരു പേരൊക്കെ നമ്മൾ കൊടുക്കും ഈ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ. എന്താണ് ഇതിന്റെ ഉപയോഗം എന്തെന്ന് നമുക്ക് അറിയത്തില്ല ഈ മെയിൽ ഐ ഡിയുടെ. അപ്പോൾ നമ്മൾ അന്ന് ആ ഒരു പേര് കൊടുത്തു. പക്ഷേ ഞാൻ എൻ്റെ സി വി തയ്യാറാക്കുന്ന സമയത്ത് അതിനകത്ത് മെയിൽ ഐ ഡി കൊടുക്കണം. അപ്പോൾ ഒരു കമ്പനിയിലോട്ട് നമ്മൾ നമ്മുടെ സി വി കൊടുക്കുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ഇങ്ങനെ ആണെങ്കിൽ എങ്ങനെ ഇരിക്കും? അവർ അന്നേരെ റിജക്ട് ചെയ്തില്ല. അപ്പോൾ എൻ്റെ ഒരു കൂട്ടരൻ പറഞ്ഞു, ഇവിടെ ഇത് ഈ മെയിൽ ഐ ഡി പറ്റത്തില്ല, വേറെ എണ്ണം കൊടുക്കണമെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ നമുക്ക് വേറെ എണ്ണം ക്രിയേറ്റ് ചെയ്യാം, അതായത് നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ. അപ്പം എൻ്റെ വേറെ കൂട്ടരൻ എന്ന് പറഞ്ഞു, ഇവിടെ ഒന്നും വേണ്ട, ഇതിനകത്ത് നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡിയുടെ യൂസർ ഐ ഡി മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗൂഗിൾ എടുക്കുക, അതിൽ പ്രൊഫൈൽ എടുക്കുക, അതിൽ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക, അതിൽ പേഴ്സണൽ ഇൻഫോം സെലക്ട് ചെയ്യുക, അതിൽ ഇമെയിൽ ഓപ്ഷൻ എടുക്കുക, എന്നിട്ട് ഗൂഗിൾ അക്കൗണ്ട് ഇമെയിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ഗൂഗിൾ അക്കൗണ്ട് ഇമെയിൽ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജ് വരും, അതിൽ ഏറ്റവും താഴെയായിട്ട് യൂസർ നെയിം എന്നൊരു കോളം വരും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം കൊടുക്കുക, എന്നിട്ട് യെസ് ചേഞ്ച് ഇമെയിൽ എന്ന് കൊടുക്കുക. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 12 മാസം കൂടിയിരിക്കുമ്പോഴേ നമുക്കിങ്ങനെ മാറ്റാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴെപ്പോഴും മാറ്റാനുള്ള ഉദ്ദേശമൊന്നും വേണ്ട, കൊടുക്കുമ്പോൾ നല്ലൊരു പേര് കൊടുക്കുക. ഇതേപോലുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അതിനായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും, ഇത് എൻ്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമല്ലോ ട്ടോ, നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കട്ടാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ള ദാർജിൻ ഇതിലാണ്. അപ്പോൾ നമുക്ക് ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. ഈ ഹാക്കർമാർ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് ഇവർ ഹാക്ക് ചെയ്യുന്നതെന്ന് അല്ലേ. നിങ്ങളും ചിന്തിക്കാറുണ്ടായിരിക്കും. നമ്മൾ ഈ പല ഫോർവേഡ് മെസ്സേജും നമ്മൾ പല ഗ്രൂപ്പുകളിലേക്കും അല്ലെങ്കിൽ പേഴ്സണലായിട്ടും ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അതായത് എന്തെങ്കിലും ഓഫറിൻ്റെ ഒക്കെ മെസ്സേജൊക്കെ. ഈ ഒരു മെസ്സേജ് ഒരു ഹാക്കിംഗ് ആണ്. ഇതിന് ഫിഷിംഗ് എന്നാണ് ഹാക്കർമാർ പറയുന്നത്. ഇങ്ങനെ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അങ്ങ് ലോഗിൻ ആക്കും. ഉദാഹരണത്തിന് നിങ്ങൾ അധികം പേര് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഇമെയിലും ഐഡിയും പാസ്വേഡും വെച്ച് അങ്ങ് ലോഗിൻ ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളുടെ ഫോണിലെ മെയിൽ ഐഡിയും പാസ്വേഡും കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മെയിൽ ഐഡി വെച്ച് നമ്മൾ എന്തൊക്കെ ലോഗിൻ ആയിട്ടുണ്ടോ അതൊക്കെ അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇച്ചിരി വിശദീകരിച്ച് പറഞ്ഞാൽ, നമ്മുടെ ഫോണിൽ നമ്മുടെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ്, കോൺടാക്ട് ലിസ്റ്റ്, ലൊക്കേഷൻ, അങ്ങനെ എല്ലാം നമ്മൾ അലോ ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ മെയിൽ ഐഡിയും പാസ്വേഡും കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവർക്ക് ഹാക്കർമാർക്ക് ഈസി ആയിട്ട് കിട്ടും. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഗൂഗിൾ തന്നെ അവതരിപ്പിക്കുന്ന ഗൂഗിൾ പാസ്വേഡ് എൻക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ചെയ്യാൻ സിമ്പിൾ ആണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണം. സെറ്റിംഗ്സ് എടുക്കുക, അതിൽ ഗൂഗിൾ എടുക്കുക. അവിടെ നിങ്ങളുടെ യൂസർ നെയിമിന്റെ താഴെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അതിൽ ഏറ്റവും താഴോട്ട് വരുമ്പോൾ പാസ്വേഡ് മാനേജർ എന്നൊരു ഓപ്ഷൻ കാണും, അത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു പേജ് വരും, അതിൽ ഏറ്റവും താഴെയായിട്ട് സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. സെറ്റപ്പ് ഡിവൈസ് എൻസ്ക്രിപ്ഷൻ അങ്ങനെ ഓപ്ഷൻ വരും, അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ വീണ്ടും താഴെയായിട്ട് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അപ്പോൾ സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ വരും, അതും കൊടുക്കുക. അപ്പോൾ അപ്ഡേറ്റിംഗ് പാസ്വേഡ് എൻസ്ക്രിപ്ഷൻ എന്ന് കാണിക്കുക. ഇങ്ങനെ ലോഡിംഗ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അത് കഴിയുമ്പോൾ യു ആർ റെഡി എന്ന് കാണിക്കും, ഡൺ കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ഫോണിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കും. ഇതേപോലുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങൾ കേൾക്കാം എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലേക്ക്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിരിക്കുന്ന ടെക് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ടെക് പരമായിട്ടുള്ള വിശേഷങ്ങൾ സംസാരിക്കാനായിട്ട് കൂടെ ഉള്ളത് ആർജൻ ഇതിനാണ്. ഇത് എൻഡ്രോയിഡ് 91.2 ടെക് ടോക്കിയാണ്. അപ്പോൾ നമുക്ക് ടെക് വിശേഷത്തിലേക്ക് പോകാം. ഈ പ്രൈവസി ഇഷ്ടമല്ലാത്തവരാരുണ്ടല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ വാട്സപ്പിൽ ചാറ്റിലൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്നാൽ അങ്ങനൊരു ഫ്യൂച്ചർ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ മറ്റൊരാളുമായിട്ട് ചാറ്റ് ചെയ്യുന്ന കാര്യം വേറെ ഒരാളും അറിയരുത് അല്ലേ. ഇനി അഥവാ നമ്മുടെ വാട്സപ്പ് എടുത്ത് നോക്കിയാലും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഫീച്ചർ ഇഷ്ടപ്പെടും. ഓക്കെ, നിങ്ങൾക്ക് ആരുടെ ചാറ്റാണ് ഹൈഡ് ചെയ്യേണ്ടത് അവരുടെ ചാറ്റ് ലിസ്റ്റിൽ പോവുക, എന്നിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചാറ്റ് ലോക്ക് എന്നൊരു ഓപ്ഷൻ വരും, അത് കൊടുക്കുക. നേരെ ബാക്ക് വരിക, എന്നിട്ട് സ്ക്രീൻ ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ലോക്ക്ഡ് ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 3 ഡോട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹൈഡ് ചാറ്റ് എന്നൊരു ഓപ്ഷൻ വരും, അത് എനേബിൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി ചാറ്റ് ഹൈഡ് ചെയ്യാനും ഒരു സീക്രട്ട് കോഡ് കൊടുക്കാനും സാധിക്കും. ഇനി നിങ്ങൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ആ ചാറ്റ് അവിടെ കാണാൻ സാധിക്കത്തില്ല. ഇനി കാണണമെങ്കിൽ സെർച്ചിൽ പോയിട്ട് ഈ സീക്രട്ട് കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാക്കൂ. അപ്പൊ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ വേദന ഹൈഡ് ചെയ്ത് വെച്ചോളൂ. ഇതേപോലെ മറ്റൊരു ടിപ്പായിട്ട് നമുക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സോ അതിനായിട്ട് കേൾക്കൂ എന്റെ റേഡിയോ 91.2.

യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻട്രോയുടെ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. നമ്മൾ കുറെ ടെക് പരോടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമ്മളോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻട്രോയുടെ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഹലോ, എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കുറച്ചധികം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ലഹരി ഉപയോഗത്തെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ലഹരി നമുക്കും നമുക്ക് ചുറ്റിനും നിൽക്കുന്നവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ടെന്ന്. എങ്കിൽ കൂടി ദിനം പ്രതി ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണല്ലേ. ഇപ്പോ ലഹരി ഉപയോഗിക്കുന്നവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം ചുളിഞ്ഞു പോയിട്ടുണ്ടാകാം. അവരോടായിട്ടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നവരായാലും അതിന്റെ പാക്കറ്റിന് മുന്നിലായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും ഈ ഒരു പദാർത്ഥം നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ടെന്നല്ലേ. എന്നിട്ടും എന്തിനാണ് നിങ്ങൾ ഇത് മേടിച്ച് യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഈ ഒരു ലഹരി ഉപയോഗത്തിലൂടെ ലഭിക്കുന്നുണ്ടോ? അങ്ങനെ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് ഒരു സ്ഥിരതയില്ലാത്തൊരു സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ലഹരി ഉപയോഗിച്ച് തുടങ്ങി അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും മോചിതനാകാൻ പറ്റാതെ നിങ്ങൾ മാനസികമായും ശാരീരികമായും തകർന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകൾ മാത്രമേ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കാണത്തുള്ളൂ. നമ്മൾക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അന്ന് ആരും തന്നെ കാണില്ല. ഈ ലഹരി നിങ്ങൾക്ക് കൊണ്ട് തരുന്നവരോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നവരോ അങ്ങനെ ആരും നിങ്ങൾക്ക് കാണില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് കൂടെ നിൽക്കുന്നവർക്ക് പോലും നിങ്ങളുടെ അന്നത്തെ ആ ഒരു വേദന എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ഈ ഒരു ലഹരി ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അസുഖം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിമാരകമായിട്ടുള്ള അസുഖങ്ങളാണ് നിങ്ങൾക്ക് ലഹരി ഉപയോഗത്തിന്റെ സമ്മാനമായിട്ട് കാത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും ആ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആ ഒരു സമ്മാനം ഒടുവിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെ കിട്ടുന്ന ആ ഒരു സമയത്ത് ആ ഒരു അസുഖത്തിന്റെ വേദന അനുഭവിക്കാനായിട്ട് നിങ്ങൾ മാത്രമേ കഴിയത്തുള്ളൂ. നിങ്ങൾ മാത്രമേ ഉള്ളൂ താനും. അപ്പൊ മറ്റുള്ളവർ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ പരിചരിച്ചാലും അന്ന് കിടക്കപ്പായൽ കിടന്നുകൊണ്ട് നിങ്ങൾ അന്ന് ആലോചിക്കും, വേണ്ടായിരുന്നു, ഞാൻ എന്റെ നല്ല പ്രായത്തില് ഈ ഒരു ലഹരി ഉപയോഗിച്ച് തുടങ്ങണ്ടായിരുന്നു എന്ന് ചിന്തിക്കും. അപ്പോൾ അവരോടായിട്ടാണ് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ലഹരി ഉപയോഗിക്കുന്നത് നിർത്താൻ ആഗ്രഹിക്കുന്നവരാണോ അതോ ലഹരിയുടെ ഉപയോഗം നിങ്ങൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് സ്വയം തോന്നി തുടങ്ങുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെന്റ് കേൾക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ കൂടി ലഹരി ഉപയോഗിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ലഹരി ഉപയോഗം നമ്മൾക്ക് ഒട്ടും നല്ലതല്ല എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ലഹരി ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത്? നമുക്കും നമുക്ക് ചുറ്റിനുമുള്ള ഒരുപാട് പേർക്കും അതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകാം, പക്ഷേ കുറച്ച് പാട്ടുകൾക്ക് ശേഷം മടങ്ങിയതാട്ടോ.

സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.

വീണ്ടും തിരികെ എത്താം. പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. നിങ്ങൾക്കിപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗത്തിനെ കുറിച്ചിട്ടാണ്. ലഹരി ഉപയോഗം നമ്മളുടെയൊക്കെ ലൈഫിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരുത്തുന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോ നമ്മളെ കേരളത്തിലെ നല്ലൊരു ഭൂരിഭാഗം മദ്യപാന്മാരും ജനിക്കുന്നത് അവരുടെ ഒരു കൗമാര കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഒരു യൗവന കാലഘട്ടത്തിലോട്ടോ കടക്കുന്ന ഒരു സമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെ അവര് ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു മുഴുത്ത മദ്യപാനിയായിട്ടായിരിക്കും ആ ഒരു ലൈഫിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ ദിവസേന മദ്യപിച്ചെത്തി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കായാലും മദ്യപിച്ചെത്തി വീട്ടിലുള്ള ഭാര്യയെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ മക്കൾക്ക് സമാധാനം കൊടുക്കാതിരിക്കുക, അതൊക്കെ അവരുടെ ഒരു നിത്യേന വിനോദമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അച്ഛൻ മദ്യപിച്ചെത്തി അമ്മയെ മർദ്ദിക്കുന്നത് രാത്രിയിലായതിനാൽ രാത്രി ആകൃതി എന്ന ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ നിഷ്കളങ്ക ബാലങ്ങളോട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? കൊടിയ പീഡനങ്ങൾ സഹിച്ചും മക്കളുടെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ആഹാരത്തിനും ഒരുപാട് പണിയെടുക്കുകയും പെടാപാട് പെടുകയും ചെയ്യുന്ന അമ്മമാരുടെ കണ്ണീരിന്റെ വില നിങ്ങൾ കാണുന്നില്ലേ? പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ മദ്യം രുചിച്ചു തുടങ്ങുന്ന ആൺകുട്ടികളുടെ ശരാശരി പ്രായം 18 വയസ്സിനും താഴെയാണെന്നാണ്. മദ്യത്തിന് ഏറെ സ്വീകാര്യത കൽപ്പിക്കുന്ന സാമൂഹിക സാഹചര്യമാണ് ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നത്. കുറെ കാലം മുമ്പ് നമ്മൾ ആരും അറിയാതെ രഹസ്യമായിട്ടായിരുന്നു മദ്യം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവരും തുറന്ന് ജെൻഡർ വ്യത്യാസമില്ലാതെ മദ്യപിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. വല്ലപ്പോഴുമുള്ള കൂടിച്ചേരലുകൾ ചെറിയ തോതിൽ മദ്യപിച്ച് തുടങ്ങുന്ന യുവാക്കളിൽ ചിലരെങ്കിലും സോഷ്യൽ ഡ്രിങ്കേഴ്സ് എന്ന തലത്തിൽ നിന്നും മദ്യാസക്തരായി തന്നെ മാറിയേക്കാം. നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സ്റ്റാറ്റസുകൾ കാണാറുണ്ട്. അതിൽ സ്കൂൾ കുട്ടികളടക്കം യുവാക്കളും ഒരുപാട് പ്രായമായവരും പ്രായഭേദമന്യേ ജെൻഡറുകൾ വ്യത്യാസമില്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ യുവാക്കളാകട്ടെ പ്രായഭേദമന്യേ ജെൻഡറുകൾ വ്യത്യാസമില്ലാതെ മിക്കപ്പോഴുമുള്ള ആളുകളൊക്കെ ഈ ഒരു ലഹരി പദാർത്ഥങ്ങൾ, അത് മദ്യം തന്നെയല്ല മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഒരുപാട് മാസ് ബീജം ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ സോഷ്യൽ മീഡിയയിലെ സ്റ്റാറ്റസുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഇതിൽ നിന്നും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കൂട്ടം വിഡ്ഢികൾ, അങ്ങനെ നമുക്ക് അവരെ കാണാൻ കഴിയുള്ളൂ അല്ലെ. ലഹരി എന്താണെന്ന് അവർക്കും നല്ല ബോധ്യമുണ്ട്. അത് അവരുടെ ശരീരത്തിനും ചുറ്റിനുമുള്ള ഒരുപാട് പേർക്കും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അവർക്ക് നല്ല പൂർണ്ണ ബോധ്യമുണ്ട്. എന്നിട്ട് തന്നെയാണ് അവരത് യൂസ് ചെയ്യുന്നതും. എന്നിട്ടും ആ ഒരു കൂട്ടം വിഡ്ഢികൾ ഇതെന്തോ മാസാണെന്ന് കരുതിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നല്ല നല്ല ഒരുപാട് ബീജിഎമ്മുകളൊക്കെ കയറ്റി ആ ഒരു സ്റ്റോറികൾ അപ്ലോഡ് ചെയ്യാറുണ്ടല്ലേ. അപ്പൊ അതിൽ നിന്ന് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്? നിങ്ങൾ എന്തോ കാര്യമായി എന്തോ വലിയ എന്തോ ചെയ്തോ, അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്നത് അത്ര വലിയൊരു കാര്യമൊന്നുമില്ല കേട്ടോ, വലിയൊരു വിഡ്ഢിത്തമാണ്. നിങ്ങൾ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ഒരു തവളയെ പോലെ ആകുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ആ ഒരു ചുറ്റിനുള്ള ആളുകൾക്കിടയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മാസാകാം, അതിൽ കൂടുതലൊന്നും അതിലില്ല. നിങ്ങളെ കണ്ടു വളരുന്ന ഒരു കൂട്ടം നല്ല തലമുറകൾ ഇനിയും നമുക്ക് മുന്നിലുണ്ട്. അവരും വിചാരിക്കും ഇതെന്തോ വലിയൊരു മാസാണല്ലോ, അപ്പോൾ ഞാനും എന്തുകൊണ്ടത് ചെയ്തുകൂടാ എന്ന്. അപ്പോൾ നിങ്ങൾ തെറ്റായ സന്ദേശമാണ് വരും തലമുറകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. ലഹരി ഉപയോഗിക്കുന്നത് ഒരിക്കലും ഒരു മാസല്ല, ഒരുതരം വിഡ്ഢിത്തമാണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ആ വിഡ്ഢിത്തം കാണിക്കുന്ന വിഡ്ഢികളാണ് നിങ്ങളെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക കേട്ടോ. പലപ്പോഴും സുഹൃത്തുക്കളിൽ നിന്നുള്ള പ്രേരണയോ ഇതെന്താണ് ഈ ഒരു മദ്യപാനം, അതെ മദ്യപിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത് എന്നറിയാനുള്ള ഒരു കൗതുകമോ, വീടുകളിൽ തന്നെ മുതിർന്നവർ കൂടിയിരുന്നിട്ട് മദ്യപിക്കുന്നത് സാധാരണയായിട്ടുള്ള കാഴ്ചയായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന്. ക്രമേണ കുട്ടികളുടെ മനസ്സിൽ അനുകരിക്കാനുള്ള ഒരു ശീലം കൂടി ഉടലെടുക്കുന്നുണ്ട്. മദ്യപാനവും ലഹരി ഉപയോഗിക്കുന്നതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് കുട്ടികളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഉടലെടുക്കുകയും അവർക്ക് അത് ഉപയോഗിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുകൂടാതെ തന്നെ ഇന്ന് നമ്മൾ സിനിമ സീരിയൽ തുടങ്ങി ഒരുപാട് മാധ്യമങ്ങളിൽ അവരെന്തോ മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മദ്യപാനത്തെ ഒരുപാട് അല്ലെങ്കിൽ മറ്റ് ലഹരി ഉപയോഗിക്കുന്നതിന് ഒരുപാട് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അതിലേക്ക് വന്ന് വീണ് പോകുന്ന എത്രയോ എത്രയോ പിഞ്ചു ബാല്യങ്ങളാണ് നമുക്ക് ചുറ്റിനുമുള്ളതല്ലേ. അവരെയൊക്കെ നമുക്കൊന്ന് ചേർത്ത് പിടിച്ചുകൂടെ? പലപ്പോഴും അറിവില്ലായ്മയാണ് ഈ ഒരു പിഞ്ചു കുഞ്ഞുങ്ങളെ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ഇതെന്തോ വലിയൊരു കാര്യമാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഒരിക്കലല്ലേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവും ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അത്തരത്തിലുള്ള അറിവില്ലായ്മയാണ് കുഞ്ഞുങ്ങളെ നിങ്ങളെ നാളെ ഭാവിയിൽ വലിയൊരു രോഗിയാക്കി
മാറ്റും, അതല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്തപ്പെടും. ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ ജന്മം മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ ജന്മത്തിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്തു തീർക്കാനുള്ളത്, നമുക്ക് എന്തോരം കാഴ്ചകൾ കാണാനുണ്ടല്ലേ. നമ്മൾ മാക്സിമം നമ്മുടെ നല്ല പ്രായത്തിൽ അധ്വാനിക്കുക, പൈസ ഏൺ ചെയ്യുക, അത് മറ്റൊരു രീതിയിലാകരുത്. നമ്മൾ അധ്വാനിച്ചുകൊണ്ട് പൈസ ഏൺ ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. ഈ ഒരു പ്രകൃതി നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരുപാട് വർണ്ണ കാഴ്ചകളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യൂ, അതല്ലേ ലൈഫ്. നമുക്ക് നമ്മൾ വാർദ്ധക്യത്തിൽ എത്തുന്ന സമയത്ത്, നമുക്കൊരു കട്ടിലിൽ കിടക്കുന്ന അവസ്ഥ വരുന്ന സമയത്ത്, നമ്മൾ ഇങ്ങനെ നമ്മുടെ ഒരു കഴിഞ്ഞ കാലം ആലോചിക്കുമ്പോൾ, എന്തായിരുന്നു ഞാൻ എന്തെല്ലാം ഈ ഒരു ഭൂമിയിൽ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ആൻസർ വേണം. അല്ലെങ്കിൽ എന്റെ നല്ല പ്രായത്തില് ഞാൻ ഈ ഒരു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്കിപ്പോ ഹെൽത്തും പോയി, എന്റെ നല്ല കാലവും പോയി എന്ന് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കേണ്ടി വരരുത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. പാട്ടുകളെല്ലാം കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

ബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജ ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗത്തിനെ കുറിച്ചിട്ടാണ്, അതിൽ തന്നെ മദ്യപാനത്തെ കുറിച്ചിട്ടാണ്. നമ്മൾ മനുഷ്യന്മാരെല്ലാം ഒരു സാമൂഹിക ജീവിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സമൂഹത്തിൽ നിന്നും ഒറ്റതിരിഞ്ഞു നിൽക്കുവാനോ ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ സാധിക്കത്തില്ല അല്ലേ. ഒരു വ്യക്തി മുഴുകുടിയനായിട്ട് തീരുമ്പോൾ അയാളുടെ സാമൂഹിക ബന്ധങ്ങൾ നഷ്ടപ്പെടുവാനും തന്നിലേക്ക് തന്നെ ഉൾവലിയാനുമുള്ള സാധ്യത ഒരുപാടാണ്. മദ്യത്തിൽ അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ ശരിയാവണ്ണം വിലയിരുത്തുവാനും യുക്തിബദ്ധമായിട്ട് ചിന്തിക്കുവാനുള്ള ശേഷിയൊക്കെ നഷ്ടമാവും. തന്മൂലം കുടുംബങ്ങളിലും സമൂഹത്തിലും തൊഴിലിടങ്ങളിലൊക്കെ അവർക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ വരും മറ്റുള്ളവർ. മദ്യപാനത്തിന് അടിമപ്പെട്ട് വരവും ചെലവും കൃത്യമായി അവലോകനം ചെയ്യാതെ ധനവിനിയോഗം നടത്തുമ്പോൾ സാമ്പത്തിക തകർച്ച വരെ ഉണ്ടാകുന്നു. അതുമൂലം നിങ്ങളുടെ കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ തകരാനും കാരണമാകുന്നു. കിട്ടുന്ന പൈസക്കെല്ലാം നിങ്ങൾ മദ്യം മേടിച്ച് കുടിക്കണമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കുള്ള വരവ് കുറയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ വീട്ടില്. നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങി വന്ന നിങ്ങളുടെ ഒരു ഭാര്യയുണ്ട്. നിങ്ങളെ വിശ്വസിച്ച് ജീവിക്കുന്ന നിങ്ങൾക്ക് മക്കളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാലം അധ്വാനിച്ച നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ സാധിക്കാതെ വരുന്നു. അവർക്ക് നിങ്ങളൊരു ഭാരമായി തീരുകയാണ് ചെയ്യുന്നത്. എല്ലാം പോട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ജനിപ്പിച്ച നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ലഹരി പദാർത്ഥത്തിനെ കീഴടങ്ങിയിട്ടുള്ള വ്യക്തികളുടെ കുട്ടികളിൽ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാകാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഒരു കുട്ടികളിൽ സാധാരണ പോലെയുള്ള ഒരു വ്യക്തി വികാസമല്ല ഉണ്ടാകുന്നത്. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കുട്ടിയോ എല്ലാത്തിനോടും ഇങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ഇങ്ങനെ വിധിക്കപ്പെട്ടൊരു കുട്ടിയായിട്ട് അവർ മാറുന്നു. ഈ ഭൂമിയിലുള്ള എല്ലാത്തിനോടും അവർക്കൊരു തരത്തിലുള്ള മടുപ്പും വെറുപ്പും ഒക്കെ തോന്നി തുടങ്ങും ആ ഒരു ചെറുപ്പ കാലഘട്ടത്തിലെ. അതുകൂടാതെ തന്നെ മദ്യത്തിന് കീഴ്പ്പെട്ടു പോയവരുടെ കുട്ടികൾ കടുത്ത നാണക്കേടും കുറ്റബോധവും അനുഭവിക്കുന്നതിനാൽ മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ചിലർ ആരോടും കൂട്ടുകൂടാത്തവരായിട്ട് മാറുന്നു. പഠനം, കളികൾ, ചെങ്ങാത്തം, വിനോദം എന്നിവയിലൊന്നും താല്പര്യമില്ലാതെ അവർ മാറുന്നു. അവരുടെ ഓർമ്മശക്തി, ഗ്രാഹ്യശക്തി എന്നിവയെല്ലാം ഇത് ബാധിക്കാറുണ്ട്. അതും നിങ്ങൾ കാരണം. നിങ്ങൾ ജനിപ്പിച്ച കുട്ടി നിങ്ങൾ കാരണം, നിങ്ങളുടെ ഒരു പോരായ്മ കാരണമാണ് ഇങ്ങനെയായി മാറുന്നത്. അതുകൂടാതെ തന്നെ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങള്, കുറ്റകൃത്യങ്ങള്, തൊഴിൽ സ്ഥലങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങള്, വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകള്, അതെല്ലാം ഈ ഒരു മദ്യപാനം മൂലം അല്ലെങ്കിൽ ലഹരി ഉപയോഗം മൂലം ഉണ്ടാകുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ കൂടി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ലഹരിയിൽ നിന്ന് മോചിതനാകാൻ കഴിയാതെ വരുന്നത്? മദ്യപാനം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, മദ്യപാനം തന്നെയല്ല ലഹരി ഉപയോഗം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ പോകാം. പക്ഷെ മൂന്ന് പാട്ടും കേട്ട് മൂന്ന് വളവും കഴിഞ്ഞ് വീണ്ടും മടങ്ങിയെത്താം.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

വീണ്ടും തിരികെത്താം. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലഹരിയെ കുറിച്ചിട്ടാണ്. ലഹരി നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന വിപത്തുകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചല്ലേ. അതിൽ തന്നെ ഏറ്റവും വലിയൊരു വിപത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. വിവിധ പേരുകളിലും തരത്തിലും നിറങ്ങളിലുമൊക്കെ ലഭ്യമാണെങ്കിലും മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന അടിസ്ഥാന ഘടകം ഈഥെയ്ൻ ആൽക്കഹോൾ ആണ്. ഓരോ തരം മദ്യത്തിലും ആൽക്കഹോളിന്റെ സാന്ദ്രത വ്യത്യസ്തമായിരിക്കുന്നു മാത്രം. വിസ്കി, ബ്രാൻഡി, റം എന്നിവയിൽ 42.86% ജിന്നിൽ 35% വരെയും ഈഥെയ്ൻ ആൽക്കഹോൾ ഉണ്ടാകും. ബിയറിൽ 6% വരെയും വൈനിൽ 8% മുതൽ 15.5% വരെയും വിവിധ തരം കള്ളിൽ 4.9% മുതൽ 8.1% വരെ ഈഥെയ്ൻ ആൽക്കഹോൾ ഉണ്ടാകും. മദ്യം ആമാശയത്തിൽ നിന്നും ദ്രുതഗതിയിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. ആയതിനാൽ മദ്യപിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ രക്തത്തിലെ മദ്യത്തിന്റെ തോത് ഉച്ചസ്ഥായിലെത്തുന്നു. രക്തത്തിലെ മദ്യത്തിന്റെ തോത് അളക്കുന്നതിൽ ലിറ്ററിന് 3 mg എന്ന രീതിയിലാണ്. വെറും വയറ്റിൽ മദ്യപിക്കുമ്പോഴും സോഡ പോലുള്ള കാർബണേറ്റ് പാനീയങ്ങൾ ചേർത്ത് മദ്യപിക്കുമ്പോഴും മദ്യം വേഗത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. ആഹാരത്തിന് ശേഷം മദ്യപിക്കുമ്പോൾ മദ്യത്തിന്റെ ആഗിരണം മന്ദഗതിയിലാകും. സ്ത്രീകളും പുരുഷന്മാരും ഒരേ അളവ് മദ്യപിച്ചാലും രക്തത്തിലെ മദ്യത്തിന്റെ തോത് സ്ത്രീ ശരീരത്തിൽ കൂടുതലായിരിക്കും. സ്ത്രീകളുടെ ശരീരത്തിലെ സ്വാഭാവിക ജലക്കുറവാണ് ഇതിന് കാരണം. ശരീരത്തിൽ നിന്നും മദ്യത്തെ പുറന്തള്ളുന്നത് മണിക്കൂറിൽ 7 മുതൽ 10 വരെ ഗ്രാം എന്ന തോതിലാണ്. അതിനാൽ മദ്യപിച്ച ശേഷം കുറേ നേരത്തേക്ക് രക്തത്തിലെ മദ്യത്തിന്റെ തോത് ഉയർന്നു തന്നെ നിൽക്കും. കുടിക്കുന്ന മദ്യത്തിന്റെ സിംഹഭാവവും ദഹിക്കുന്നത് കരളിൽ വെച്ച് തന്നെ നടക്കുന്ന ഓക്സീകരണത്തിലൂടെയാണ്. മദ്യത്തിന്റെ ചെറിയൊരംശം മൂത്രം, വിയർപ്പ്, ശ്വാസകോശം എന്നിവയിലൂടെ പുറന്തള്ളപ്പെടുന്നു. മദ്യം മൂലം നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മദ്യപാനം തുടങ്ങി ഏകദേശം 15 മിനിറ്റിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. മദ്യം നമ്മളുടെ കേന്ദ്ര നാഡീവ്യൂഹത്തെ തളർത്തുന്നു. മദ്യപാനത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ തലച്ചോറിനുണ്ടാകുന്ന മന്ദത മൂലം മദ്യപാനി താൻ ശക്തിശാലിയാണെന്ന് തെറ്റിദ്ധരിക്കുകയും അപകടകരമായിട്ടുള്ള പ്രവൃത്തികൾക്ക് മുതിരുകയും ചെയ്യുന്നു. നമ്മളത് ഒരുപാട് കാണാറുണ്ട് തന്നെല്ലേ. മദ്യപിച്ചു കഴിഞ്ഞിട്ട് കാട്ടിക്കൂട്ടുന്ന ഒരുപാട് ചേഷ്ടകൾ. മദ്യപാനം മൂലം തലച്ചോറിലുണ്ടാകുന്ന മന്ദത പലരിലും ചില സാഹചര്യത്തിലും വ്യത്യസ്തമാകാം. സാധാരണയായി മദ്യപാനത്തിന് തൊട്ടുമുമ്പുള്ള മാനസികാവസ്ഥയെ മദ്യപാനം താൽക്കാലികമായിട്ട് ശക്തിപ്പെടുത്താറുണ്ട്. അതായത് ദുഃഖിതനായിരിക്കുന്ന അവസ്ഥയിൽ മദ്യപിക്കുന്നയാൾ കൂടുതൽ സന്തോഷം അനുഭവിക്കാനും സന്തോഷവനായിരിക്കുന്ന അവസ്ഥയിൽ മദ്യപിക്കുന്ന ആൾ താൽക്കാലികമായിട്ട് കൂടുതൽ സന്തോഷവാനാകാനും സാധ്യതയുണ്ട്. മദ്യപാനം കേന്ദ്ര നാഡീവ്യൂഹത്തെ തളർത്തുകയും ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. താൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് കൂടി നഷ്ടപ്പെടുന്നതോടെ മദ്യപിക്കുന്ന ആൾ അപകടകരമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. തന്മൂലം വാഹന അപകടങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം എന്നിവയ്ക്കെല്ലാം ഇത് കാരണമാകുന്നു. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് വൻ ദുരന്തങ്ങൾക്കിടയാകാറുണ്ട്. പലരും എത്ര മദ്യപിച്ചു കഴിഞ്ഞാലും താൻ ഓക്കെ ആണെന്നും വാഹനം ഓടിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും വരില്ല എന്നും വിശ്വസിച്ച് ഓവർ കോൺഫിഡൻസോടെ മദ്യപിച്ച് വാഹനം ഓടിക്കാൻ ശ്രമിക്കാറുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ നമ്മളുടെ വാഹനം അബദ്ധവശാൽ എതിർദിശയിലേക്ക് സഞ്ചരിച്ചാലോ, എതിരെ വരുന്ന വാഹനം നമ്മളുടെ മുന്നിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാലോ അത് കണ്ടു തിരിച്ചറിയുന്നതിന് മദ്യലഹരിയിലിരിക്കുന്ന ഡ്രൈവർ വൈകുന്നു. അങ്ങനെ അപകട സാധ്യത തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും അതിനെക്കുറിച്ച് ആലോചിച്ച് സ്വന്തം വാഹനത്തിന്റെ ദിശ തിരിച്ചുവിടാനോ കഴിയാതെ വരുന്നു. നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു മദ്യപാനം മൂലം സംഭവിക്കാറുണ്ട്. ദഹനേന്ദ്രിയ വ്യൂഹത്തില്, നമ്മുടെ ഹൃദയത്തില്, പേശികളില്, ശ്വാസകോശത്തില്, നാഡീവ്യവസ്ഥയില്, രക്തത്തില്, അങ്ങനെ ഒരുപാട്. അതുമൂലം മാരകമായിട്ടുള്ള ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയാകുന്നു. വായ, അന്നനാള, വൻകുടൽ, കരൾ എന്നിവിടങ്ങളിൽ ക്യാൻസർ ഉണ്ടാകാൻ മദ്യം കാരണമാക്കുന്നു. മദ്യപിക്കുന്ന സ്ത്രീകൾക്ക് സ്തരങ്ങളിൽ വരെ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കൂടാതെ തന്നെ ക്ഷയരോഗം, സോറിയാസിസ് എന്നിവയിൽ നിന്ന് മുക്തി നേടുന്നതിന് മദ്യപാനം തടസ്സമാകാറുണ്ട്. അസ്ഥികളുടെ തേയ്മാനം, ഫീറ്റർ ആൽക്കഹോൾ സിൻഡ്രോം, മറ്റപകടങ്ങൾ എന്നിവ ഈ ഒരു മദ്യപാനം നമുക്ക് വിളിച്ചു വരുത്തി തരാറുണ്ട്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ചിന്തിക്കാറുണ്ട്, മദ്യപാനം മാത്രമാണോ ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്. ഇതിലും മാരകമായിട്ടുള്ള ഒരുപാട് ലഹരി പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റിനും ഇപ്പോഴും ഉണ്ട്. അവയെല്ലാം നമ്മളിങ്ങനെ കാർന്ന് തിന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം, പക്ഷെ ഒരു ബ്രേക്കിന് ശേഷം.

നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

യെസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെയൊക്കെ കാരണം തന്നെ ലഹരിയെ കുറിച്ചിട്ടാണല്ലേ. നമ്മളൊക്കെ വളരെയധികം ഗൗരവപരമായിട്ട് എടുക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ കുട്ടികളിലെ ലഹരി ഉപയോഗം. അതിപ്പോ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നൊരു കാര്യമാണല്ലേ. അപ്പോൾ ആ ഒരു കുട്ടികളിലെ ലഹരി ഉപയോഗത്തിന് എന്തൊക്കെയായിരിക്കും, ഇപ്പൊ കൗമാരപ്രായക്കാരായ കുട്ടികളായിരിക്കും ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നത് അല്ലേ. അപ്പൊ പിയർ ഗ്രൂപ്പിന്റെ പ്രഷർ തന്നെയായിരിക്കും, കൂടെയുള്ള മറ്റ് സുഹൃത്തുക്കളുടെയൊക്കെ പ്രഷർ തന്നെയായിരിക്കും ആ ഒരു കുട്ടികള് ഉറപ്പായിട്ടും എന്താണ് ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ രക്ഷിതാക്കൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നമ്മളുടെ കുട്ടികള് ഏത് ടൈപ്പ് ആൾക്കാരോടാണ് കൂട്ട് കൂടുന്നത്, അവരുടെ സെയിം ഏജിനൊത്ത ആളുകളോട് തന്നെയാണ് അവർ കൂട്ട് കൂടുന്നത് എന്നൊക്കെ നമ്മൾ രക്ഷിതാക്കൾ എപ്പോഴും അവരെ ശ്രദ്ധിക്കണം. നമ്മൾ രക്ഷിതാക്കളുടെ അടുത്ത് ശ്രദ്ധിക്കാൻ പറയുമ്പോൾ എപ്പോഴും അവരവരിങ്ങനെ നമ്മൾ കുട്ടികളെ ഇങ്ങനെ മാനസികമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരൊരു വ്യക്തിഗതമായിട്ടുള്ള ഒരുപാട് പേഴ്സണൽ ലൈഫിലേക്ക് ഇറങ്ങിച്ചെല്ലെങ്കിൽ അവർക്ക് ഒരു ഒപ്പീനിയൻ ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ഇറങ്ങിച്ചെല്ലാനല്ല പറയുന്നത്. പക്ഷേ കുട്ടികളാണ്, അവർക്ക് തെറ്റുപറ്റും. നമ്മൾ അരുത് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിരിക്കും എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നത് അല്ലേ. അപ്പൊ അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവർക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും കുട്ടികൾ, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് ഈ മദ്യം എന്താണെന്ന് അല്ലെങ്കിൽ മറ്റ് മയക്കുമരുന്നുകളെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവരതിപ്പോ അറിയണ്ട, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് അത് വളരെയധികം ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്, ആ ഒരു കുട്ടികൾ ഇപ്പോഴേ അത് അറിയണ്ട എന്ന് വിചാരിച്ച് അവർക്കത് പറഞ്ഞു കൊടുക്കാതിരിക്കരുത് ഒരിക്കലും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് തോന്നും ആഹാ അതിലെന്തോ കാര്യമുണ്ടല്ലോ. അപ്പൊ അവർക്കൊരു ക്യൂരിയോസിറ്റി അവരുടെ മനസ്സിലുണ്ടായിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് രുചിച്ച് നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉറപ്പായും കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മദ്യം മുതൽ, അങ്ങ് മദ്യം തന്നെയല്ല, ഒരു മുറുക്കാൻ മുതൽ, മുറുക്കാൻ അടങ്ങിയിട്ടുള്ള ഒരു പുകയില മുതൽ ബാക്കി അങ്ങോട്ടുള്ള മാരകമായിട്ടുള്ള കാർന്ന് തിന്നുന്ന ലഹരി പദാർത്ഥങ്ങളെ കുറിച്ച് ആദ്യമേ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്നതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത് കേട്ടോ. ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. വീണ്ടും തിരികെ എത്താൻ കുറച്ചധികം പാട്ടുകൾക്ക് ശേഷം പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്.

0: ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏത് അച്ഛന്റെയും അമ്മയുടെയും മാത്രമല്ല ഈ ഒരു നാടിന്റെ ആകെ നെഞ്ചിനെ പൊന്ന് കൂടിപ്പോകുന്ന ഒരു കാര്യമാണ്. അതെ, നമ്മളുടെ കുട്ടികളിലെ ലഹരി ഉപയോഗത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ലഹരിയുടെ കറുത്ത നെഴിലേക്കൊക്കെ പോകുന്ന ഒരുപാട് കുട്ടികളാണ് നമ്മൾക്ക് ചുറ്റിനും ഇങ്ങനെയുള്ളതല്ലേ. നമ്മളെപ്പോഴും മകന്റെ കാര്യം മാത്രമാണ് പറയാറുള്ളതല്ലേ. ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടികളോടൊപ്പം തന്നെ ഒരുപാട് പെൺകുട്ടികളും ഇപ്പോൾ ലഹരി ഉപയോഗം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ കൺമുന്നിൽ തന്നെ അതിനുള്ള അവരുടെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അവർ നമ്മളോട് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യപ്പെടുക, ആരോടും മിണ്ടാതെ മുറിക്കുള്ളിൽ ഇങ്ങനെ അടച്ചിരിക്കുക, രാത്രി അവർക്ക് ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ അമിതമായിട്ട് കിടന്നങ്ങ് ഉറങ്ങുക, അകാരണമായിട്ട് കണ്ണ് ചുവന്നിരിക്കുക, മുഖത്ത് എപ്പോഴും ഒരു ക്ഷീണം തോന്നുക, വീട്ടിൽ നിന്നും പണമോ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കാണാതാകുക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ലഹരി ഉപയോഗിക്കാനായിട്ട് പണം ആവശ്യമുണ്ടല്ലേ. അപ്പോൾ കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ അതിനുള്ള പണം കണ്ടെത്താൻ വേണ്ടി വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും അതുവഴി അവർ പണം കണ്ടെത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ, അതുകൂടാതെ തന്നെ കൂട്ടുകാരുടെ എന്താണ് സർക്കിളിൽ നിന്നും പെട്ടെന്നൊരു ചേഞ്ച് വരിക, ഫോൺ ഉപയോഗം പെട്ടെന്ന് കൂടുക, അങ്ങനെ ആ ഒരു രഹസ്യ സ്വഭാവത്തിലുള്ള ഫോൺ യൂസ്, അതൊക്കെ കാണുമ്പം നമുക്ക് മനസ്സിലാക്കാം എൻ്റെ കുട്ടി എന്താണ് ഈ ഒരു ലഹരിയുടെ പിടിയിൽ വീണുവെന്ന്. പക്ഷെ ഈ ഒരു ലക്ഷണം കണ്ടുകൊണ്ട് മാത്രമാകരുത്. അതല്ലെങ്കിൽ തന്നെ നമ്മൾ അവരെ നന്നായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരോടാണ് കൂട്ട്, ഏത് സമയത്താണ്, എന്തെല്ലാമാണ് അവർ കഴിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരെ അവരുടെ ഭക്ഷണത്തിലൂടെ ഉൾപ്പെടുത്തുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി ഒരു പ്രശ്നത്തിന് മുന്നിൽ നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കാനാവോ? ഒരിക്കലും ഇല്ല. ഒരു സമൂഹം എന്ന നിലയിലും മാതാപിതാക്കൾ എന്ന നിലയിലും നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെയുണ്ട്. അതായത് ആദ്യം നമ്മൾ അവരെ മുഖത്ത് നോക്കി അവരുടെ അടുത്ത് അല്പസമയം കണ്ടെത്തി സംസാരിക്കണം. അവർ അഥവാ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അവരെ നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് വളരെയധികം അടിക്കുകയും ദ്രോഹിക്കുകയും ശകാരിക്കുകയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുകയൊക്കെ ചെയ്യുന്നൊരു പ്രവണത കാണാറുണ്ടല്ലേ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഒരുപാട് വാശികളുണ്ടാകും. അപ്പം അവർക്ക് അവർ നമ്മളുടെ അടുത്തേക്ക് തിരിയുവാനും കൂടുതലായിട്ട് ഈ ഒരു ലഹരി ഉപയോഗിക്കാനൊക്കെ അവർക്ക് ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മളെ ഈ ഒരു ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവർക്ക് വേണ്ടി ഒരുപാട് സമയം നമ്മൾ കണ്ടെത്തുക, അവരോട് ഓപ്പണായിട്ട് സംസാരിക്കുക, അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം എന്തുകൊണ്ടാണ് കുഞ്ഞെ നീ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്, എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പോകുന്നത്, ഇത് നമ്മളുടെ ശരീരത്തിന് ഒരിക്കലും നല്ലതല്ല എന്ന് അവരെ വളരെയധികം സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്കൊക്കെ വീണ്ടും വരാം. അല്പം പാട്ടുകളിക്ക് ശേഷം വീണ്ടും പഠിക്കാം കേട്ടോ.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: കഥ
1: റേഡിയോ ജംഗ്ഷൻ.
2: വീണ്ടും തിരികെ എത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടികളിലെ ലഹരി ഉപയോഗത്തെ കുറിച്ചിട്ടാണ്. കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ അവരെ എങ്ങനെയൊക്കെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വീണ്ടും നമ്മൾ പറയുകയാണ്, ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നോ അവന്റെ പെരുമാറ്റത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലഹരിയൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മാതാപിതാക്കൾക്കുണ്ടാവുന്ന ആ ഒരു പ്രതികരണം നിലവിളിയോ അല്ലെങ്കിൽ തല്ലോ ഒക്കെ ആയിരിക്കല്ലേ. നമ്മൾ ഒറ്റയടിക്ക് കർണ അടിച്ചു പോയിക്കുകയോ അല്ലെങ്കിൽ അവരെ മുറിയിൽ പൂട്ടിയിടുകയോ അല്ലെങ്കിൽ എവിടുന്നാണ് നിനക്കിത് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവരിൽ നിന്നും അകലാനാണ് ശ്രമിക്കുന്നത് അല്ലേ. കാര്യം അവരെ കുറ്റപ്പെടുത്തി അവരുടെ ആ ഒരു സർക്കിളിൽ നിന്നും നമ്മൾ അകലാൻ നോക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതെ ആ ഒരു കുട്ടിയുടെ അടുത്ത് സമയമെടുത്ത് നിങ്ങൾ വളരെയധികം സ്നേഹത്തോടെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് സ്നേഹത്തോടെ സാവധാനം അവരിൽ നിന്നും ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞെടുക്കുക. എവിടുന്നാണ് അവർക്ക് ആ ഒരു ലഹരി കിട്ടിയത്, എന്നു മുതലാണ് ഉപയോഗിച്ച് തുടങ്ങിയത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശാന്തമായിട്ട് നിങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുക. ഒരു പേരൻസ് എന്ന നിലയിൽ നിങ്ങളുടെ അന്നത്തെ നേരത്തെ ഒരു മാനസികാവസ്ഥ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ നമ്മളതിനെ ശാന്തമായിട്ട് അപ്രോച്ച് ചെയ്യുക, എന്നാലേ നമുക്ക് നമ്മളുടെ കുട്ടിയെ അതിൽ നിന്ന് മോചിപ്പിക്കാനാക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ശാന്തമായിട്ട് അപ്രോച്ച് ചെയ്യുക. അതല്ലെങ്കിൽ അവരെപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കുക, എനിക്ക് നാണക്കേടായി നിന്നെ കൊണ്ട്, എനിക്ക് അവിടെ ഇവിടെ നടക്കാൻ വയ്യ, ചുറ്റിന് നടക്കാൻ വയ്യ, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവനെ ഇങ്ങനെ പരിഭ്രാന്തിപ്പെടുത്താതിരിക്കാതെ സ്നേഹത്തോടെ സംസാരിക്കാം. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, പേടിയാണ് മോനെ, ഇങ്ങനൊന്നും ചെയ്യരുതേ, ഇത് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് മോന് ശരീരത്തെയും മനസ്സിനെയും ചുറ്റിനും നിൽക്കുന്ന എല്ലാവരെയും സമൂഹത്തെയൊക്കെ എങ്ങനെ ബാധിക്കുമെന്ന് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാം. അവരൊന്ന് കൂളായിട്ട് നമ്മളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് മക്കൾ ഇങ്ങനെ യൂസ് ചെയ്തത്, കൂട്ടുകാരൊക്കെ നിർബന്ധപ്രകാരം കൊണ്ടാണോ, അതല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ റോഡിൽ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ആരെങ്കിലുമൊക്കെ നിർബന്ധമായിട്ടും നിങ്ങൾക്കിത് തന്ന് കഴിപ്പിക്കുന്നതാണോ, അല്ലെങ്കിൽ മോൻ എന്തെങ്കിലും മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിൽ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാനുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ച് എവിടെയാണ് ഈ ഒരു ലഹരി അവരുപയോഗിക്കാൻ തുടങ്ങിയത് എന്നതിന്റെ വേരുകൾ ആദ്യമേ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും അല്ലേ. അതിനുശേഷം നമ്മൾ വിദഗ്ധ സഹായം തേടാൻ ഒരിക്കലും മറക്കരുത്. നമ്മൾ ഉറപ്പായിട്ടും ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവരെ നമ്മൾ പേരൻസ് ഇതെല്ലാം അപ്രോച്ച് ചെയ്തതിനു ശേഷം ഉറപ്പായിട്ടും വിദഗ്ധ സഹായം തേടാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കും എൻ്റെ കുട്ടിയെ കൗൺസിലിങ്ങിനോ മറ്റു കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവനതൊരു നാണക്കേടാകുമോ അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ അവനൊരു വിദഗ്ധ സഹായം തേടി ഒരു കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ അവന് പിന്നീട് നല്ല നല്ല ഭാവി ഉണ്ടാകാൻ സഹായിക്കും. അവൻ്റെ ഉള്ളിൽ എത്ര പറഞ്ഞാലും ഒരു കുറ്റബോധം കാണും, എൻ്റെ പേരൻസ് ഇത് അറിഞ്ഞല്ലോ, അങ്ങനെയുള്ള കുറ്റബോധങ്ങൾ കാണും. അതൊക്കെ അവനും പേരൻസിനും അത് നല്ലൊരു ഹെൽപ്പായിരിക്കും, മെന്റൽ സപ്പോർട്ട് നൽകും പേരൻസിനും ഒപ്പം ആ ഒരു കുട്ടിക്കും കൂടെ ചേർന്നൊരു നല്ലൊരു വിദഗ്ധ സഹായം തേടി ഒരു കൗൺസിലിങ്ങിന് പോകുന്നതൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത്, പിന്നീട് ആ കുട്ടിയുടെ ആ ഒരു പഴയ സ്കൂളുകളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ നന്നായി മാറ്റാൻ ശ്രമിക്കുക. അതായത് നമ്മൾ എപ്പോഴും അവരെ സ്കൂളിൽ വിട്ടു പഠിപ്പിക്കുക, വീണ്ടും വരിക, അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മളെപ്പോഴും അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുക, അവനൊരുപാട് ഹോബികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവന് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതിൽ നമ്മളും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചെയ്യുക, അതല്ലെങ്കിൽ അവൻ എന്താണോ ഇഷ്ടം ആ ഒരു ഹോബികളൊക്കെ ഒരുപാട് അവന് ചെയ്തു കൊടുക്കുക, അവൻ അവൻ്റെ ഇഷ്ടത്തിന് നടക്കട്ടെ. പക്ഷെ നമ്മളുടെ കണ്ണ് എപ്പോഴും അവൻ്റെ ഒരു ചുറ്റിനും നമുക്കിങ്ങനെ കാണാം. പക്ഷെ ആ ഒരു കണ്ണുകൊണ്ട് അവന് പേഴ്സണലി അവൻ്റെ ഒരുപാട് ഡീപ്പായിട്ട് നമ്മൾ അവൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്കൊക്കെ ഇടപെടുന്നു എന്നൊരു തോന്നലുണ്ടാകാതെ തന്നെ നമ്മൾ ചുറ്റിനും നമ്മളുടെ കണ്ണ് ഫോക്കസ് ചെയ്തുകൊണ്ട് അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവനെ സ്വതന്ത്രമായിട്ട് വിടുക. ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ലഹരിയുടെ ഉപയോഗത്തിൽ ഒരു കുട്ടികളും പെടാതിരിക്കട്ടെ അല്ലേ. കുട്ടികൾ മാത്രമല്ല എല്ലാവരും ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് മോചിതരാവട്ടെ. അപ്പോൾ വീണ്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ലഹരിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും തീരില്ല അല്ലേ. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ലഹരിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ.

പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 എന്റെ വായനശാല എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. വ്യവസ്ഥിതികളോടും കപട സദാചാരത്തോടും തന്റെ തൂലിക കൊണ്ട് നിരന്തരം കലഹിച്ച എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. ഭാഷയുടെ കേവലമായ സൗന്ദര്യത്തിനപ്പുറം മനുഷ്യാവസ്ഥയുടെ അഗാധതയും സ്നേഹശൂന്യതയുടെ പ്രതിസന്ധികളുമാണ് അവർ എപ്പോഴും തന്റെ രചനകളിൽ ആവിഷ്കരിച്ചത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വായനക്കാരുടെ ഉള്ളുലയ്ക്കുന്ന മാധവിക്കുട്ടിയുടെ അത്തരം ഒരു ചെറിയ കഥയാണ് അമ്മ. 20 പൈസയ്ക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുകയായിരുന്ന ഒരു പാവം വൃദ്ധയായ അമ്മയെ ഒരു കറുത്ത കാർ തട്ടിയിട്ട് നിർത്താതെ ഓടിച്ചു പോകുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. വേദന കൊണ്ട് പുളഞ്ഞ് ചോരയൊലിപ്പിച്ചു കിടന്ന ആ അമ്മയുടെ അടുത്തേക്ക് ഒരു പാൽക്കാരൻ ഓടിയെത്തുന്നു. അവൻ അവരെ താങ്ങിയിരുത്തി. എന്തു പറ്റി അമ്മേ എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മയെന്ന വിളി അവളുടെ കാതുകളിൽ അമൃത് പോലെയാണ് വന്ന് പതിച്ചത്. കാരണം വർഷങ്ങളായി അവരെ അങ്ങനെ ആരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്റെ മക്കൾക്ക് വേണ്ടി കൈകൾ അലക്കി വിളിപ്പിച്ചും ഊണുകൾ ഉണ്ടാക്കി ഊട്ടിയും ജീവിച്ച ഒരു ഭൂതകാലം ആ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ മക്കൾ ഭാര്യമാരെയും കൂട്ടി അവരെ തനിച്ചാക്കി വിദേശങ്ങളിലേക്ക് ചേക്കേറി. സ്നേഹിക്കപ്പെടാൻ ആരുമില്ലാതെ ഏകാന്തതയിലായ ആ വൃദ്ധയെ പിന്നീട് ഒരു ടാക്സി ഡ്രൈവറുടെ സഹായത്തോടെ പാൽക്കാരൻ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കുന്നു. ചികിത്സക്കിടയിൽ ഡോക്ടർ അവരോട് അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ വൃദ്ധ വീണ്ടും ഓർമ്മകളിലേക്ക് പോവുകയാണ്. പണ്ട് 10 വയസ്സുള്ളപ്പോൾ തന്റെ മകൻ തലവേദനിച്ച് കിടന്നപ്പോൾ ഇതേ ചോദ്യം തന്നെയോട് ചോദിച്ചിരുന്നു. ആ മകൻ ഇപ്പോൾ എവിടെയാണെന്നോ അവനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് പോലും ആ അമ്മയ്ക്ക് അറിയില്ല. ഒടുവിൽ മക്കൾ ഭയപ്പെടുമെന്ന് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാതെ ആ അമ്മ ചോരയൊലിക്കുന്ന കാലുകളുമായി തനിച്ചുള്ള തന്റെ വാടക വീട്ടിലേക്ക് തന്നെ മടങ്ങുന്നു. പച്ചക്കറിയുമില്ല, കുടിക്കാൻ വെള്ളവുമില്ലാത്ത കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ പോലെ വിരലുകളുള്ള ആ അമ്മ വെറും നിലത്ത് ഒരു പായ് വിരിച്ച് കിടക്കുകയാണ്. മക്കൾക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞതും അവരെ ശുശ്രൂഷിച്ചതും എല്ലാം ഓർത്ത് കറുത്ത കാറിന് പോലും അറിയാമായിരുന്ന തന്റെ അനാഥത്വം ഓർത്ത് ആ അമ്മയ്ക്കൊടുവിൽ ചിരിയാണ് വരുന്നത്. വൻ നഗരങ്ങളുടെ പശ്ചാത്തലത്തിൽ മാധവിക്കുട്ടി എഴുതിയ ഈ കഥ ഇന്നത്തെ കാലത്തും എത്രമാത്രം പ്രസക്തമാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിതം ഉരച്ചു തീർത്തിട്ടും വാർദ്ധക്യത്തിൽ ഒരു തുള്ളി വെള്ളം പോലും തരാൻ ആരുമില്ലാതെ ഏകാന്തതയുടെ പടുകുഴിയിലേക്ക് തള്ളപ്പെടുന്ന എത്രയോ അമ്മമാരുടെ പ്രതീകമാണ് ഈ കഥയിലെ വൃദ്ധ. ആഡംബര കാറുകൾ തട്ടിയിട്ട് പോകുന്ന ആധുനിക സമൂഹത്തിന്റെ ക്രൂരതയും അപരിചിതനായ പാൽക്കാരിലും ഡ്രൈവറിലും കാണുന്ന ഈ മനുഷ്യത്വവും മാധവിക്കുട്ടി ഇതിൽ വളരെ മനോഹരമായി വരച്ചു കാട്ടുന്നുണ്ട്. നമ്മളുടെയൊക്കെ ഉള്ളുലയ്ക്കുന്ന ഒരു വലിയ സന്ദേശമാണ് ഈ കഥ നൽകുന്നത്. അപ്പോൾ അമ്മമാരുടെ ആ വലിയ സ്നേഹത്തെയും അവരുടെ ഏകാന്തതയും ഓർത്തുകൊണ്ട് നമുക്കിനി നല്ലൊരു പാട്ട് കേട്ടാലോ? തുടർന്നും അടുത്ത എപ്പിസോഡുകളിലായി നല്ല പുസ്തകങ്ങളുമായി കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ ആയിരുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് സ്വാഗതം. ഞാൻ ആതിര. ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കരുതൽ വേണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചു. ചെറിയ അളവ് വെള്ളത്തിൽ പോലും ഇഡീസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകും. ആഴ്ചയിലൊരിക്കൽ കൊതുകിന്റെ ഉറവിട നശീകരണം നടത്തിയാൽ മാത്രമേ പ്രതിരോധം സാധ്യമാകൂ. പനിയോടൊപ്പം തലവേദന, കണ്ണിനു പുറകിലെ വേദന, പേശിവേദന, സന്ധിവേദന എന്നിവയാണ് ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ. കൂടാതെ ശരീരത്തിൽ ചുവന്നു തടിച്ച പാടുകളും ഉണ്ടാകാം. തുടർച്ചയായ ഛർദി, വയറുവേദന, ശരീരഭാഗങ്ങളിൽ നിന്ന് രക്തസ്രാവം, കറുത്ത മലം, പെട്ടെന്നുണ്ടാകുന്ന ശ്വാസംമുട്ട്, ശരീരം ചുവന്നു തടിക്കൽ, ശരീരം തണുത്തു മരവിക്കുക, തളർച്ച, രക്തസമ്മർദ്ദം വല്ലാതെ താഴുക, കുട്ടികളിൽ തുടർച്ചയായ കരച്ചിൽ തുടങ്ങിയവ ഡെങ്കിപ്പനിയുടെ അപായ സൂചനകളാണ്. ഡെങ്കിപ്പനി ബാധിതർ പകൽ സമയം വിശ്രമിക്കുന്നതും ഉറങ്ങുന്നതും പൂർണ്ണമായും കൊതുകു വലയ്ക്കുള്ളിലായിരിക്കണം. ഒരു തവണ ഡെങ്കിപ്പനി ബാധിച്ചവർക്ക് വീണ്ടും രോഗബാധയുണ്ടായാൽ മാരകമാകുന്നതിനുള്ള സാധ്യത കൂടുതലായതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പനി പല രോഗങ്ങളുടെയും ലക്ഷണമായതിനാൽ സ്വയം ചികിത്സ ഒഴിവാക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഈ വർഷത്തെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ജില്ലാതല വിൽപ്പന ഉദ്ഘാടനം കടപ്പാക്കട ജവഹർ ബാലഭവനിൽ മേയർ എ കെ ഹാഫിസ് നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് കൌൺസിലർ ടി ഷൈനി അധ്യക്ഷയായി. ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ രാധിക കൃഷ്ണൻ, അസിസ്റ്റന്റ് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർമാരായ സി എസ് ബിന്ദു, എ കെ ആശ, ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമ ഓഫീസർ എസ് ഹരിത, വിവിധ ഭാഗ്യക്കുറി സംഘടനകളുടെയും ട്രേഡ് യൂണിയനുകളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു. പൊതുജനങ്ങൾക്കിടയിൽ ഏറെ ജനപ്രീതിയുള്ള തിരുവോണം ബമ്പറിന് ഇത്തവണ 500 രൂപയാണ് ടിക്കറ്റ് വില. 30 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്കും, മൂന്നാം സമ്മാനം 25 ലക്ഷം രൂപ വീതം 20 പേർക്കും ലഭിക്കും. നാലാം സമ്മാനമായി 5 ലക്ഷം രൂപ വീതവും, അഞ്ചാം സമ്മാനമായി 2 ലക്ഷം രൂപ വീതവും 10 പേർക്ക് വീതം നൽകും. സെപ്റ്റംബർ 26-നാണ് നറുക്കെടുപ്പ്. വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 24-ന് രാവിലെ 10:30 മുതൽ അഭിമുഖം നടത്തും. പ്ലസ് ടു മുതൽ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. പ്രായപരിധി 18-35 വയസ്സ്. ബയോഡേറ്റയുടെ 3 പകർപ്പുകൾ, ആധാർ കാർഡ് സഹിതം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഹാജരാക്കണം. എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിംഗ്, കമ്പ്യൂട്ടർ ട്രെയിനിംഗ് എന്നിവ നൽകും. പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ KRDA കമ്മ്യൂണിറ്റി എൻഡ് റേഡിയോ 91.2.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിയൽനോവ്സ്ക ദവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരെയും സന്ദർശിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ സഭ നിർത്തിവയ്ക്കുകയായിരുന്നു. നീറ്റ് വിഷയത്തിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് പ്രതിപക്ഷ ഭരണപക്ഷ ബഹളത്തെ തുടർന്ന് ഉപരിസഭയും നിർത്തിവച്ചു. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ചേർന്നു. പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ഏകോപിത ശ്രമങ്ങൾ നടത്തണമെന്ന് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് എം വി ഗോൾഡൻ ലിയോ എന്ന കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങളുള്ള 4 വിദ്യാർത്ഥികൾ ചികിത്സ തേടി. മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ലോക ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൌത്യം, പെരുവണ്ണാമൂഴി കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജന്തുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിൽ വിവിധ വകുപ്പുകളുടെ പങ്കിനെക്കുറിച്ച് ചർച്ചയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: ജന്തുജന്യ രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും വിഷയത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ആർ എസ് രജസി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മനുഷ്യനും മൃഗങ്ങളും പരസ്പരം ഇടപഴകുമ്പോൾ ജീവികളിൽ നിന്ന് വൈറസ്, ബാക്ടീരിയ, പരാദങ്ങൾ തുടങ്ങിയവ മനുഷ്യരിലേക്ക് എത്തുകയും രോഗകാരണമാവുകയും ചെയ്യുന്നു. മൃഗങ്ങളുമായി നേരിട്ടും അല്ലാതെയുമുള്ള സമ്പർക്കം, അവയുടെ ശരീരസ്രവങ്ങളുമായുള്ള സമ്പർക്കം, മൃഗങ്ങളുടെ വാസസ്ഥലം, തൊഴുത്ത്, ഫാമുകൾ എന്നിവിടങ്ങളിലെ ഇടപെടലുകൾ, വളർത്തുമൃഗങ്ങളുടെ പരിപാലനം തുടങ്ങിയവയിൽ മുൻകരുതികൾ സ്വീകരിച്ചാൽ രോഗം തടയാനാകും. വനമേഖലയിൽ പോകുമ്പോൾ ആവശ്യമായ വ്യക്തിഗത സുരക്ഷാമാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് SEC.Kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡർമാരായും സൈബർ വാരിയേഴ്സായും പ്രഖ്യാപിക്കും. SPC പദ്ധതിയുടെ സമഗ്ര വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രകാശനം ചെയ്യും. ശബരിമല തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള യോഗം പമ്പയിൽ ആരംഭിച്ചു. മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. അതേസമയം കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ഇന്നുച്ചയോടെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം സന്നിധാനത്ത് നടക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കടകമാസ പൂജയ്ക്കായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തിരി പൂജ നടക്കും.
0: കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനം. നിതിൻ രാജിന്റെ കുടുംബം മന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് അറിയിച്ചിരുന്നു. അതിനിടെ ഇന്നലെ അറസ്റ്റിലായ അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി തലശ്ശേരി സെഷൻസ് കോടതി വിട്ടയച്ചു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കും. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവയിലാണ് പരിശീലനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സിക്കിമിലെ നാംചി ജില്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ അപകടത്തിൽപ്പെട്ടവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഊർജ്ജിതം. ഇതുവരെ 9 മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി പോലീസ് അറിയിച്ചു. 25 പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിക്കിം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സഹായവും ഉറപ്പു നൽകി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് സംസ്ഥാനത്തുടനീളം വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. VSന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർത്ഥകായ പ്രതിമ പത്നി വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് നടക്കുന്ന റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് കർക്കടക മാസാചരണത്തോടനുബന്ധിച്ച് നാലമ്പല ദർശനം തുടരുന്നു. രാമായണ മാസാചരണത്തിലെ നാലമ്പല തീർത്ഥാടനത്തിന് ദിനം പ്രതി നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ശ്രീരാമനെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന 4 ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണിവയെന്നാണ് വിശ്വസിക്കുന്നത്. തൃപ്രയാറിൽ ശ്രീരാമനും ഇരിങ്ങാലക്കുട കൂടൽമാണിക്കും ത്യാഗത്തിന്റെ പ്രതീകമായ ഭരതനും ലക്ഷ്മണന്റെ വിഗ്രഹം തിരുമൂഴിക്കുളത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പായമ്മൽ ശത്രുഘ്നൻ കൃതജ്ഞതയുടെയും വിനയത്തിന്റെയും അടയാളവുമായി നിലകൊള്ളുന്നു.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി മൂന്നാറിന് പുറമെ കട്ടപ്പന കല്യാണത്തണ്ടിലും കുറിഞ്ഞിപ്പൂക്കൾ പൂത്തു. നീലക്കുറിഞ്ഞിയുടെ വകഭേദമായ കാട്ടുകുറിഞ്ഞിയാണ് കല്യാണത്തണ്ട് മലനിരകളിൽ പൂവിട്ടു തുടങ്ങിയത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: കട്ടപ്പന, കല്യാണത്തണ്ട്, നിർമ്മല സിറ്റി, വാഴവര, കാൽവരി മൌണ്ട് മേഖലകളിലെ പുൽമേടുകളിലാണ് കുറിഞ്ഞിപ്പൂക്കൾ മുട്ടിട്ട് തുടങ്ങിയത്. ഇടുക്കി ജലാശയത്തിന്റെ മനോഹരമായ പശ്ചാത്തലവും തണുത്ത കാറ്റും ഒപ്പം കുറിഞ്ഞി വസന്തവും കൂടിയാകുമ്പോൾ കല്യാണത്തണ്ട് സഞ്ചാരികൾക്കൊരു സ്വർഗീയ പ്രതീതിയാകും സമ്മാനിക്കുക. നിലവിൽ വാഴവര, കൌന്തി മലനിരകളിലെ വിവിധ ഭാഗങ്ങളിലാണ് കുറിഞ്ഞികൾ കൂടുതൽ പൂവിട്ടിരിക്കുന്നത്. എന്നാൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ളതിനാൽ മേഖലയിലേക്കെത്തുന്ന സഞ്ചാരികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്.
0: കോട്ടയം പാലാ നഗരസഭാ അധ്യക്ഷ ദിയാ ബിനുവിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാധ്യക്ഷയ്ക്ക് സ്ഥാനം നഷ്ടമായി. അങ്കണം ഷംസുദ്ദീൻ സ്മൃതി സാംസ്കാരിക വേദിയുടെ വിശിഷ്ട സാഹിതി സേവാ പുരസ്കാരം എഴുത്തുകാരൻ വൈശാഖന്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിച്ചു. രാജൻ ജെ പല്ലൻ MLA, PV കൃഷ്ണൻ നായർ, അശോകൻ ചിരുവിൽ, N ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 229 പോയിന്റ് ഇടിഞ്ഞ് 77479, നിഫ്റ്റി 62 പോയിന്റ് നഷ്ടത്തിൽ 24175 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 560 രൂപ കൂടി, 1,05,760, ഗ്രാമിന് 13,220 രൂപയുമാണ് ഇന്നത്തെ വില. കാസർഗോഡ് ചീമേനിയിൽ ആണവ നിലയം പണിയാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ചീമേനിയിലെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകളിൽ പ്രദേശവാസികൾ ആശങ്ക അറിയിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ വിശദീകരണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നടയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ രണ്ടു മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന ദുരന്തത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോഡാന ദാവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. മോൾഡോവ സന്ദർശനം വിജയമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും രണ്ട് മണിവരെ നിർത്തിവച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച് പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല.
1: പ്രശ്നകാല ഉചിത നിയമ പ്രക്രിയകൾ തഹത് സഭി മുദ്ദോ ചർച്ചകാവസര ദിയാ.
0: രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അവസരം നൽകി. നീറ്റ് വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷങ്ങൾക്കുമിടയിൽ ബഹളം രൂക്ഷമായി. ഇതോടെ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതിൽ ശ്രീ നരേന്ദ്രമോദിക്ക് NDA കക്ഷി നേതാക്കൾ അഭിനന്ദനം രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച 13 പേർ ഇതുവരെ പിടിയിലായതായും അദ്ദേഹം വ്യക്തമാക്കി.
2: ആകെ പേപ്പർ ലീക്ക് നഹീ ഹോനേ കേ ലിയെ സഖ്തി സേ ജോ കദം ഉഠായാ ഗയാ ഹൈ ഉസ്കേ ബാരേ മേ ഭി പ്രധാനമന്ത്രി ജി നേ ജാൻകാരി ദിയാ ഓർ പ്രധാനമന്ത്രി ജി നേ യേ ഭി കഹാ കേ പേപ്പർ ലീക്ക് സിർഫ് ഏക് രാജ്യ കാ മാംലാ നഹീ ഹൈ സിർഫ് കേന്ദ്ര സർക്കാർ കാ മാംലാ നഹീ ദൽഗത് രാജ്നീതി കാ വിഷയ നഹീ ഹൈ യേ ദേശ് കാ വിഷയ ഹൈ ഓർ യുവാഓ കാ ഭവിഷ്യ കേ സാഥ് കോയി ഖിൽവാർ നഹീ ഹോനേ കേ ലിയെ ഓർ ഖിൽവാർ നഹീ കർനേ ദേനേ കേ ലിയെ സഖ്തി സേ കദം ഭി ഉഠായേ സജാ ഭി ദേ ദോഷിയോ കോ ഓർ ഫിർ ഫുൾ പ്രൂഫ് സിസ്റ്റം കാം ജോ അഭി കർ രഹേ ഹൈ ഉസ്മേ ഭി സബ് മിൽകർ കേ കരേ.
0: വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ കർഷകരുടെ താൽപര്യത്തിന് പ്രഥമ പരിഗണന നൽകുന്നതായും പ്രധാനമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ വിവിധ ബില്ലുകൾ പാസാക്കേണ്ടതുണ്ടെന്നും പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡെസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി അടക്കം 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയലാണ് മരിച്ചത്. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിക്കിമിലെ സമർദുങ്കിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 9 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചതായി പോലീസ്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം. ഇവരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും പോലീസും അഗ്നിരക്ഷാസേനയും അടക്കം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയും തുടർച്ചയായ മണ്ണിടിച്ചിൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഇരു നേതാക്കളും ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൻ റെഡിനെസിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള പരിശീലനം ഇന്ത്യയിൽ ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: 26 രാജ്യങ്ങളിൽ നിന്നായി 254 പേർ പങ്കെടുക്കുന്ന പരിശീലനം ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 154 കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം, അഗ്നിശമനം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത്. CTF 154 കമാൻഡർ കമഡോർ മിലിന്ദ് എം മൊഗാഷി ഉദ്ഘാടന പ്രസംഗം നടത്തി.
0: ഹിമാചൽ പ്രദേശിൽ അതിശക്തമായ മഴ തുടരുന്നു. കാംഗ്ര, മാൻഡി, ചമ്പ, സിൽമോർ, കുളു എന്നീ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പലയിടത്തും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതവും വൈദ്യുതി കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു. പോസ്റ്റൽ ബാലറ്റ് സംവിധാനം കൂടുതൽ ജനകീയവും സുരക്ഷിതവും എല്ലാവർക്കും പ്രാപ്യവുമാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് കൊൽക്കത്തയിൽ തുടക്കമായി. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആന്റ് ഇലക്ഷൻ മാനേജ്മെന്റും ഇന്ത്യൻ നാഷണൽ ഐഡിയയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ മത്സ്യബന്ധന സബ്സിഡി കരാറിനുള്ള അംഗീകാരപത്രം ഇന്ത്യ സമർപ്പിച്ചു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര പരിപാലനവും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കരാർ. ഡൽഹി റെയിൽവേ ഡിവിഷനിലെ ഗാസിയാബാദ് ന്യൂഡൽഹി സെക്ഷനിൽ ഗുഡ്സ് ട്രെയിൻ പാലം തെറ്റി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുഡ്സ് ട്രെയിനിന്റെ 6 വാഗണുകൾ പാലം തെറ്റിയതിനെ തുടർന്ന് 53 ട്രെയിൻ സർവീസുകളാണ് തടസ്സപ്പെട്ടത്. വിവിധ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് കാനഡ സ്വീകരിക്കുന്ന വിവേചനപരമായ സമീപനമാണ് ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ കാനഡ US മെക്സിക്കോ കരാറിന്റെ ലംഘനമാണിതെന്ന് കാനഡ അഭിപ്രായപ്പെട്ടു. ഇറാൻ ആക്രമണത്തിൽ ജോർദനിലും ഇറാഖിലുമായി 3 US സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസിൽ ആക്രമണം നടത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ബഹ്റൈനിലെയും കുവൈറ്റിലെയും US കേന്ദ്രങ്ങൾക്ക് നേരെ 3 തവണ ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്കും ഡ്രോൺ സംവിധാനങ്ങൾക്കും സാരമായ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞതായും ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ അപലപിച്ച് ബഹ്റൈൻ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായതെന്നും വിമർശിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ PV സിന്ധു നയിക്കും. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ സിന്ധു ഇന്ന് ഇന്ത്യയുടെ ഉന്നതി ഹുഡയെ നേരിടും. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂ ഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാടക ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. യൂറോപ്യൻ യൂണിയൻ, UK, ബ്രസീൽ, ഇന്തോനേഷ്യ, അർജന്റീന തുടങ്ങി 40-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ 2 ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്ക നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്. മഞ്ഞണിപ്പൂനിലാവിൽ ഇന്നാദ്യം ചെമ്പരത്തി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: അന്നു മുങ്ങിയ കാഞ്ഞാണി പിന്നെ പൊങ്ങിയത് 3 വർഷം കഴിഞ്ഞിട്ടാ. അരമനയിൽ പോയി മെത്രാന്റെ കാല് പിടിച്ചിട്ട കാഞ്ഞാണിയെ പള്ളിയിലും പിന്നെ വീട്ടിലും കയറ്റിയത്.
1: എനിക്ക് മനസ്സിലാവുന്നില്ല, നീ സീക്രം വാ, എല്ലാം കൂടെ എന്നെ ഒസ്താദടേ.
2: കാശ് വാങ്ങാൻ മാത്രം തന്റെ ഒരു ഗോതിരി മടിയില്ല.
3: മറക്കരുത്, ഇല്ല
1: പായ്പ്ര ജോസഫിന്റെ ആളാണ് സ്വല്ലണം, പറയണം കേട്ടല്ലോ.
3: ശരി സർ,
1: പറയൂടെ.
3: ശരി.

0: ठोकरें खा खा पता चला फिदा जिस पे होते थे, एक सांप हमारा यार था, हम सांप के साथ सोते थे, हम सांप के साथ सोते थे।
1: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
2: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
3: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EOS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഇന്ത്യ ബ്രസീലിനെ തോൽപ്പിച്ച കാര്യം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞു? ഇംഗ്ലണ്ടിനെ 12-0, നോർവേയെ 13-1, സ്വീഡനെ 16-0, കെനിയനെ 6-2, പിന്നെയും ഇംഗ്ലണ്ടിനെ 10-1, ഫ്രാൻസിനെ 17-1, ബൊളീവിയനെ 8-0, സെമിഫൈനലിൽ ഉക്രൈനെ 3-2, ഫൈനലിൽ ബ്രസീലിനെ 2-1. 9 മാച്ചുകളിലായിട്ട് 87 ഗോളുകളാണ് അടിച്ചത്. ഇത് ഫിഫ വേൾഡ് കപ്പിലെ കാര്യമല്ല പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും വലിയ യൂത്ത് ഫുട്ബോൾ ടൂർണമെന്റ് ആയ സ്വീഡനിലെ ഗോത്തിയ കപ്പ്, അവിടെ ഈ മിനർവ അക്കാഡമിയിലെ ഇന്ത്യയിലെ അണ്ടർ 12 കുട്ടികൾ തുടർച്ചയായിട്ട് 2 ചാമ്പ്യന്മാരായിരിക്കുകയാണ്. ഇത് സ്പടികം സിനിമയില് മാഷിന്റെ ഈ 51 കൂടെ വലിയടന്റെ ഈ നെക്ലസും കൂടി ഒന്ന് ഓർക്കണേ എന്ന് പറയുന്ന പോലെ, ഫിഫ വേൾഡ് കപ്പിൽ നിങ്ങളുടെ ഇഷ്ട ടീം വിജയിച്ച ആഘോഷത്തിനിടയ്ക്ക് ഈ ഒരു വിജയം കൂടി നിങ്ങളെ ആഘോഷിക്കാൻ മറക്കില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗാനമഞ്ജരി നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഗാനമഞ്ജരിയിലൂടെ കേൾക്കാനായിട്ട്. വിളിക്കണ നമ്പർ ഇതാണ്, 9544-7002. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: യെസ്, നമ്മൾ അങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഗാനമഞ്ജരിയിലൂടെ കേൾക്കാനായിട്ട്. അതിനുള്ള നമ്പർ ഇതാണ്, 9544700902. നമുക്ക് അവിടെ ഒരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ ഹലോ
1: ഹലോ, ഗുഡ് ഈവനിംഗ്, കേൾക്കുന്നുണ്ടോ?
0: ഹലോ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: അൻസാർ.
0: ചേട്ടാ, ഇന്ന് ഇന്ന് ഏത് പാട്ടാണ് ഗാനമഞ്ചിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ചേട്ടൻ?
1: ഒരു ദളം മാത്രം ആ പാട്ട്.
0: ഏ സിനിമയിലേ എന്ന് പറയൂ.
1: സിനിമ എനിക്കറിയട്ടില്ല.
0: നീ എന്റെ അരികിൽ. ആ ഓക്കെ ഓക്കെ, ആ പാട്ട് വെച്ച് തരാം കേട്ടോ. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഇന്ന്?
1: ഡെഡിക്കേഷൻ ഉണ്ട്.
0: പറയൂ, ആർക്കാണ്? ശീബ കുമരകത്തിനും പിന്നെ
1: മുഹമ്മദ് വടക്കോ എന്റെ ഒരു പാലക്കാട് പട്ടം.
0: ഓക്കെ, മനസ്സിലായി. ഇവർക്ക് രണ്ടുപേർക്കും ആണ് ഇന്ന് ഡെഡിക്കേഷൻ അല്ലേ? ആനന്ദ് ചേട്ടനും ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവർക്ക് മൂന്ന് പേർക്കായിട്ട് നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, ജാലക എന്ന സിനിമയിലെ പാട്ടാണ്. ആ അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഉറപ്പായിട്ടും വെച്ചിരുന്നായിരിക്കും
1: കേട്ടോ. ഓക്കെ ഓക്കെ.
0: ഇതാ നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. പാവമ്പയിൽ നിന്നും സൽമാനാണ്. ഹായ് ഗാനമഞ്ജരി, ഹായ് നിതിനേട്ടാ, ചായയൊക്കെ കുടിച്ചോ, സുഖമായിട്ടിരിക്കുന്നു ചോദിച്ചിട്ടുണ്ട് സൽമാൻ. അപ്പോൾ സൽമാൻ, ഇതൊരു പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാക്കക്കുയിൽ എന്ന സിനിമയിലെ മേഘരാഗം നെറുകിൽ തൊട്ടുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സൽമാൻ സുഖമായിട്ടിരുന്ന് ചായയൊക്കെ കുടിച്ചോണ്ട് ഈ പാട്ട് കേൾക്കൂ. നമുക്ക് പാട്ടെടുത്ത് തിരിച്ചു വരാം.

0: ഹലോ.
1: ആ ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? അതെ, നിതിനാണ്.
1: ഇത് ഞാനാണ് കരുനാഗപ്പള്ളി അനിൽകുമാർക്ക്.
0: ആ അനിൽകുമാറേട്ടാ, സുഖമായിട്ട് പോകുന്നു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം ഇവിടെ പ്രത്യേകിച്ച് വിശേഷം ഓണമൊക്കെ വരാൻ പോലെ.
0: ഓണത്തിന്റെ ഒരു വിശേഷം തിരക്കിരിക്കുകയാണല്ലേ, തിരക്ക്. ഓക്കെ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാണ് ചേട്ടന് വേണ്ടേ?
1: പാട്ട് നമ്മുടെ ഒരു ഓണപ്പാട്ടാ വേണ്ടത്.
0: ആ പറയൂ, ഏത് പാട്ട്?
1: നമ്മുടെ ദിവസം, അതായത് ഏത് വർഷമാണെന്ന് അറിയത്തില്ല. നമ്മുടെ യേശു ദാസേട്ടൻ പാടിയതാ. മായല്ലേ മാരിവില്ലേ എന്നും പറഞ്ഞ പാട്ടുണ്ടല്ലോ.
0: മായല്ലേ മാരിവില്ലേ.
1: ആ മായല്ലേ മാരിവില്ലേ മായല്ലേ.
0: ഓക്കെ ചേട്ടാ, ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്?
1: ഡെഡിക്കേഷൻ ഉണ്ട്, അത് നിതിനും നിതിന്റെ കുടുംബത്തിനും വേണ്ടി.
0: ഓക്കെ ഓക്കെ ചേട്ടാ, സന്തോഷം വിളിച്ചതിൽ കേട്ടോ. ഓക്കെ ശരി ശരി. അപ്പോൾ ചേട്ടൻ ചോദിച്ച പാട്ട് ആവണി പൂക്കൂടെ എന്ന ആൽബത്തിലെ പാട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചേട്ടൻ വേണ്ടി ആ പാട്ട് കേൾക്കാം. അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജും കൂടെ ഉണ്ട്. നമസ്കാരം ഗാനമഞ്ജരി, വിധിച്ചതും കൊതിച്ചതും എന്ന സിനിമയിലെ ഇടവക കായലിന് അയൽക്കാരി എന്ന പാട്ട് കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഗിരീഷ് എമല്ലൂർ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: അവിടെ എന്താ അവിടെ എന്താ കുട്ടികളെ
1: ദേ ഞാൻ മൂന്നരക്ക് മൂന്നേ മുക്കാലിന് ഇടയ്ക്ക് വരുവേ ആ എന്താ നോക്കി നിൽക്കുന്ന ഗോ ടു യുവർ ക്ലാസസ്
2: ഓക്കെ ഓക്കെ ഓക്കെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ എംഡി എംഡി എന്നാ കെട്ടിപ്പിടിച്ച് പറ ഐ ലവ് യു എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞേക്കാം എംഡി എംഡി എംഡി എംഡി എംഡി കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഐ ലവ് യു ഐ ലവ് യു എംഡി എംഡി എംഡി എംഡി കെട്ടിപ്പിടിച്ച്
3: ഇതൊരാനയല്ല
4: അല്ല
3: ഇത് തേങ്ങയല്ല
4: അല്ല
3: ഇത് ഒലക്കയുമല്ല.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഗാനമഞ്ചരിയിലൂടെ കേൾക്കണമെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചരിയിലേക്ക്. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544-7000-992. വേഗം തന്നെ വിളിച്ചോളൂ, നിങ്ങൾ ഡെഡിക്കേഷൻസൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് ഡെഡിക്കേഷൻ ചെയ്യാം കേട്ടോ പാട്ടൊക്കെ. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ അജിത ചേച്ചി, ഇന്ന് ഏത് പാട്ടാ ഇന്ന് വേണ്ടേ? ആ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? സിനിമയുടെ പേര് ഒന്നുകൂടെ പറയോ, വ്യക്തമായില്ല നമുക്ക്. ഏതാ? കൂടുംതേടി. കൂടുംതേടി എന്ന സിനിമയിലെ ഏത് പാട്ട്? വാജാലം. ആ പാട്ട്, ഓക്കെ ഓക്കെ. ആ ഹാ, ഇന്ന് ആർക്കെങ്കിലും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഈ പാട്ട് വ്യക്തമാവുന്നില്ലല്ലോ. കൂട്ടുകാരി, കൂട്ടുകാരിയുടെ പേര് പറഞ്ഞാ? സിന്ധു. അപ്പോൾ സിന്ധു എന്ന കൂട്ടുകാരിക്ക് വേണ്ടി നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ ശരി. നമുക്ക് ഒരു മെസ്സേജും ഉണ്ട് അതിനോടൊപ്പം. ഹായ് നിതിൻ, ഞാൻ രതീഷ്. എനിക്ക് സൂര്യമാനസം എന്ന സിനിമയിലെ തരളിത രാവിൽ മയങ്ങിയു എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് രതീഷ് ചേട്ടൻ. അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് ആ പാട്ടും കേൾക്കാം രതീഷ് ചേട്ടന് വേണ്ടി.

0: ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: അപ്പോൾ നമ്മളെ ലാസ്റ്റ് കേട്ട പാട്ട് 1992 പുറത്തിറങ്ങിയ സൂര്യമാനസം എന്ന മലയാള ചിത്രത്തിലെ വളരെ പ്രശസ്തമായ ഒരു ഗാനമായിരുന്നു. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഈ സിനിമയിലെ ഈ മനോഹര ഗാനം സംഗീതം ചെയ്തിരിക്കുന്നത് MM കീരവാണിയാണ്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് KJ യേശുദാസും KS ചിത്രയുമാണ് പാടി മനോഹരമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ ഗാനമഞ്ചിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700902. വേഗം തന്നെ വിളിച്ചോളൂ. ഇത് എൻട്രി ഓഡി 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയാണ്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. ആര്യ മൂവിലെ യു റോക്ക് മൈ ലവ് എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് കായംകുളത്തൊന്നും ഷിയാസ്. അപ്പോൾ നമുക്ക് ഷിയാസിന് വേണ്ടി ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം നമുക്ക് മറ്റൊരു കോളും കൊണ്ട് നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് ഈ രണ്ട് പാട്ട് ഒരുമിച്ച് കേൾക്കാം കേട്ടോ. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഖാൻ
0: ചേട്ടൻ, ഏത് മീശമാനത്തെ ഏതൊരു പാട്ട് പറയാന്നാ ഇഷ്ടപ്പെട്ട പാട്ട്?
1: നല്ലൊരു പാട്ട്,
0: നല്ലൊരു പാട്ട്. ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്? എല്ലാവർക്കും വേണ്ടി. ഓക്കെ ഓക്കെ, എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തേ കേട്ടോ. ഓക്കെ ശരി.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.
1: Are you ready to break it down?

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

ഓരോ പ്രണയവും ഓരോ കഥയാണ്, ഓരോ ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ.

0: നീ ഇതെന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതുമില്ല.
1: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
0: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവുമില്ല.
1: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്നിങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് എനിക്ക് മടുത്തു.
0: ഇനിയിപ്പോ നീ സങ്കടപ്പെടുന്ന കാര്യമൊന്നുമില്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
1: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
0: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
1: എന്നാ പിന്നെ ആ രുചി രഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
0: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.
2: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
3: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: ഇപ്പോൾ നമ്മൾ കേട്ട് വന്ന പാട്ട് ആര്യ എന്ന സിനിമയിലെ പാട്ടായിരുന്നു. ആ പാട്ട് കേട്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒരു പോക്കുപോയി. കാരണം ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അന്യഭാഷാ ചിത്രം മലയാളത്തിൽ മൊഴി മാറ്റി കാണുന്നത്. ആ ഒരു നടനെ കുറിച്ച് അറിയത്തില്ല, അങ്ങ് ഒരു പടം ഇറങ്ങിയത് പോലും അറിയത്തില്ല. എന്തിരുന്നാൽ കൂടി പോകെ പോകെ നമ്മൾ ആ നടനെ ഇഷ്ടപ്പെടുകയും പിന്നീടുള്ള ആ നടന്റെ പല പടങ്ങളും നമ്മൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒരു കാലമായിരുന്നു. യെസ്, അതെ, ഇതേപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാം എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലൂടെ. അതിനായിട്ട് വിളിക്കൂ, വേഗം തന്നെ വിളിക്കണം. നമ്പർ ഇതാണ്, 9544700902. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം.
1: ഹലോ,
0: ആ ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്? സുനിൽ. സുനിൽ ചേട്ടൻ എവിടുന്നാ വിളിക്കുന്നേ? പുതിയ ചേട്ടൻ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? മഞ്ഞണിക്കൊമ്പിൽ. സിനിമയുടെ പേര് അറിയോ? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ഓക്കെ, ലാലേട്ടൻ വില്ലനായിട്ട് വന്ന പടം അല്ലേ? ഓക്കെ, അപ്പൊ ഈ പാട്ട് ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇന്ന് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ശരി, ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് മണികണ്ഠൻ പിക്കിൾസ് തഴവിൽ നിന്നും. ചില്ല് എന്ന പടത്തിലെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല

0: പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്ത് പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
5: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: നമ്മളങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടാക്കിയിട്ട് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇന്ന് ഗാനമഞ്ചരിയോടൊപ്പം കൂടെയുള്ളത് ആർജി നിതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഗാനമഞ്ചരിയിലൂടെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചുള്ളൂ ഗാനമഞ്ചരിയിലേക്ക്. അതിനുള്ള നമ്പർ ഇതാണ്, 954-7000912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ആ, നേരത്തെ ഒരു ഡെഡിക്കേഷൻ ഒക്കെ പോയി കേട്ടോ. അപ്പോൾ ഇന്ന് ശിവചേച്ചി ഇന്ന് ഏത് പാട്ടാണ് ഇന്ന് വേണ്ടേ?
1: എനിക്ക് ചമ്പക്കുളം
0: തച്ചൻ സിനിമയിലെ ഉന്നം പിടിപ്പിച്ച മമ്മൂക്ക അഭിനയിച്ച ആണല്ലേ. ആണല്ലേ. അതെ
1: ആണല്ലേ.
0: ഇത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്?
1: മുഹമ്മദ്
0: ടീം അംഗങ്ങൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. നമുക്കൊരു മെസ്സേജും കൊണ്ടതിനോടൊപ്പം, ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് ഫാൻറ്റം എന്ന പടത്തിൽ ജയേട്ടനും ചിത്രചേച്ചിയും പാടിയ മനോഹരമാക്കിയ വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് പാട്ട് നമുക്ക് ഇതിനോടൊപ്പം കേൾക്കാം.

0: പിന്നെ രശ്മി ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചുള്ളൂ. അതിനായിട്ട് ആർജെ നിതിൻ ഇവിടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ കോളുകൾക്കായിട്ടും മെസ്സേജുകൾക്കായിട്ടും. അപ്പോൾ നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700091. വേഗം തന്നെ വിളിച്ചുള്ളൂ, മെസ്സേജ് വായിക്കാം. മെസ്സേജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കിവിടെ മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമസ്കാരം ഗാനമഞ്ജരി, ഗമനം എന്ന ചിത്രത്തിലെ സിന്ദൂരപ്പൂ മനസ്സിൽ എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ആർജെയ്ക്കും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി കേൾപ്പിക്കണേ വിനയപൂർവ്വം, ജയശങ്കർ സലിത ഫോർട്ട് കൊച്ചിയിൽ നിന്നും. നമുക്ക് ആ പാട്ട് കേൾക്കാം, പക്ഷെ അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും ഉണ്ട്. ഹായ്, ഞാൻ ഗൗരി, എനിക്ക് കടുങ്കാപ്പി എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും ഒരുമിച്ച് ആസ്വദിച്ചിട്ട് തിരിച്ചു വരാം.

യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് ആർജി നിതിനാണ്. പാട്ടുകൾ ഇട്ടു തന്നുകൊണ്ട് നമ്മുടെ കൂടെ ഉള്ളത് ആർജി ഐശ്വര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹലോ ചേട്ടാ, എൻ്റെ പേര് അശ്വിൻ സന്തോഷ്, ഞാൻ കരുനാഗപ്പള്ളി തഴവിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് എങ്ങുപോയി രാമൻ്റെ സീത എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കപ്പോൾ ആ പാട്ടേക്കാം. മറ്റൊരു മെസ്സേജും കൊണ്ട്, ഞാൻ സുരേഷ് വള്ളികുന്നത് നിന്ന് എനിക്ക് ദിൽ എന്ന ഹിന്ദി മൂവിയിലെ മുച്ച് നീന്ത് ആയേ എന്ന സോങ് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. പ്ലീസ്, സ്ഥിരം മെസ്സേജ് അയക്കാറുണ്ട്, ഈ മെസ്സേജ് ഒന്ന് വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഈ മെസ്സേജ് വായിച്ചിരിക്കുകയാണ് ചേട്ടാ. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ടിട്ട് തിരിച്ചു വരാം.

യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 81.2 രശ്മി ഹാപ്പി ഹോം. ഗാനമഞ്ജരി ആയിരുന്നു ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന അർജുൻ. ഇതിനായിരുന്നു അപ്പോൾ നമ്മൾ കാര്യങ്ങളും പാട്ടുകളും ഒക്കെ കേട്ട് കേട്ട് നമുക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. യെസ്, ഇത് എൻ്റെ റേഡിയോ 81.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാബ്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാരത്തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ജനാധിപത്യ മൂല്യങ്ങളിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും നോർത്ത് മാസിഡോണയ്ക്കും ഇടയിലുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാബ്കോവയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, IT, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ടൂറിസം, സിനിമ തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി.
1: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
0: ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ ചേരാനുള്ള നോർത്ത് മാസിഡോണിയയുടെ തീരുമാനത്തെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. പരമ്പരാഗത ചികിത്സാ രീതികൾക്ക് പ്രാധാന്യം നൽകി ആരോഗ്യ സഹകരണത്തിൽ പുതിയ ധാരണാപത്രത്തിൽ ഏർപ്പെടാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 3 തവണ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം 50% വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ഓഗസ്റ്റ് മാസത്തിൽ ആനുകൂല്യം കുടിശ്ശിക കടന്നത് തീർക്കാനുള്ള ഒരു അദാലത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. കർഷകർക്ക് വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഒരു ഇൻഷുറൻസ് സ്കീം വൈൽഡ് ലൈഫിന്റെ ആഡ് ഓൺ ആയി കൊണ്ടുവന്നിട്ട് ആ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്.
0: കാർഷിക മേഖലയിലെ പന്നിശല്യം ഒഴിവാക്കാൻ ഷാർപ്പ് ഷൂട്ടർമാരെ ഉപയോഗിക്കാമെന്നും പഞ്ചായത്തുകൾക്ക് ആവശ്യമെങ്കിൽ റൈഫിൾ ക്ലബ് അംഗങ്ങളെ വിന്യസിക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ KSRTC ബസുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി യാത്ര മറ്റു ബസുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ALLIndia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്യാതിരുന്നത് വഖഫ് ബോർഡിനേറ്റ തിരിച്ചടിയാണെന്ന് ഹർജിക്കാരിൽ ഒരാളായ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പ്രതികരിച്ചു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയാ ബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നൽകിയ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്കെതിരെ പാർട്ടി നടപടിയും നിയമ നടപടിയും ഉണ്ടാകുമെന്ന് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA പറഞ്ഞു. റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരിയുമായി മന്ത്രി ഇന്ന് കോട്ടയത്തെ ബോർഡ് ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: റബ്ബർ കൃഷിയെ പഴയകാല പ്രാപ്തിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ഉറപ്പു നൽകി. സാങ്കേതിക കാരണങ്ങളാൽ വിലസ്ഥിരത ഫണ്ടിനത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള 20 കോടി രൂപ ഉടൻ വിതരണം ചെയ്യാൻ ഇടപെടും. കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃഷി, വനം, വന്യജീവി മന്ത്രിമാരെയും റബ്ബർ ബോർഡ് അധികൃതരെയും ഉൾപ്പെടുത്തി ഉന്നതതല യോഗം ചേരും. ഇടവേളകൾക്ക് കാർഷിക ആനുകൂല്യം നൽകുക, ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, വിലസ്ഥിരത ഫണ്ടിന്റെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും അനുകൂല സമീപനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു.
0: ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ MLAമാരും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ പങ്കെടുത്തു. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 മണിക്കാണ് അടയ്ക്കുക. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾക്കിടെ ഒരു പെൺകുട്ടി മരിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. തീർത്തും അടിസ്ഥാനരഹിതമാണിതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന പ്രചാരണം തെറ്റാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില വഷളായതിനാൽ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത നൽകി. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി T.Siddiq. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളി റോസാപ്പൂ കണ്ടത്ത് വൻ നിരോധിത പുകയില വേട്ട. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ട്രാവലർ വാഹനത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാക്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ 2-ാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാര തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. ഈ പുണ്യ രാമായണ മാസത്തിൽ, ഈ കർക്കിടക മാസത്തിൽ നമ്മൾ രാമന്റെ കഥകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലേ. അപ്പോ രാമായണത്തിലെ മുഖ്യ കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ ഹേ, ഇതെന്ത് മണ്ടൻ ചോദ്യമാണെന്ന് തോന്നിപ്പോകും. രാമായണത്തിന്റെ പേരിൽ തന്നെയില്ലേ, അത് രാമന്റെ അയനമാണ്, രാമന്റെ യാത്രയാണ്. അതുകൊണ്ട് രാമൻ തന്നെയല്ലേ അതിലെ മുഖ്യ കഥാപാത്രം എന്ന് പറയേണ്ടതുണ്ടോ? ശരിയാണ്, ആ പറഞ്ഞത് ശരിയാണ്. പക്ഷേ രാമായണം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ രാമനേക്കാൾ വലുതാണ് അല്ലെങ്കിൽ രാമനേക്കാൾ സ്ഥാനമാണ് സീതയ്ക്കെന്ന് വാദിക്കുന്നവരും ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയും ഇത് സീതായനമാണ്, ഈ ഗ്രന്ഥത്തിന് ഉചിതമായ പേര് സീതായനം എന്നാണെന്നും പറയാറുണ്ട്. അത്തരത്തിലും ഗ്രന്ഥങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട് കേട്ടോ. രാമായണം വായിച്ചിട്ട് അതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാവണൻ അത്ര ചില്ലറക്കാരനല്ല എന്ന് പറയുന്ന ഒരു വലിയ ആളുകൾ തന്നെയുണ്ട്. അവരാണെങ്കിലോ രാവണന്റെ മഹത്വങ്ങളൊക്കെ എണ്ണി പറഞ്ഞിട്ട് രാമായണത്തെ ഉയർത്തിക്കാട്ടുന്ന ചില രാവണ പക്ഷക്കാരും ഉണ്ട്. ഇതൊന്നുമല്ല, ലക്ഷ്മണനാണ് വലുതെന്നും അതല്ല ഊർമിളയുടെ ത്യാഗമാണ് വലുതെന്നും ഭരതനാണ് അതിവിശിഷ്ടമായ കഥാപാത്രം എന്നും ഒക്കെ വാദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത്തരത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ നിലവിലുണ്ട് താനും. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ആരാണ് രാമായണത്തിലെ മുഖ്യ കഥാപാത്രമെന്ന്? അതിനെ രാമായണത്തിൽ ഹനുമാന് മുഖ്യസ്ഥാനം കൊടുത്തിട്ട് ഭക്തിപുരസരം രാമായണം വായിക്കുന്ന ഒരുപാട് ഭക്തരുണ്ട്. പല മനുഷ്യരും വ്യത്യസ്തരാണല്ലോ അല്ലേ. അപ്പോൾ രാമായണത്തെ വായിക്കുമ്പോൾ പലർക്കും രാമായണം പലതാണ്. രാമായണം ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ അനേകായിരം മഹത്തായ സന്ദേശങ്ങളുമുണ്ട്. അപ്പോൾ ഈ രാമായണ സന്ധ്യയില് രാമന്റെ കഥയിലൂടെ നമുക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ഭാഗം, കൈകേയി ആഗ്രഹിച്ചതുപോലെ ശ്രീരാമനെ 14 വർഷം വനവാസത്തിന് അയക്കുന്നത് വരെയാണ്. ഇനി അങ്ങോട്ട് നമുക്ക് രാമനോടൊപ്പം യാത്ര ചെയ്യാം. 14 വർഷക്കാലം ഈ വളരെ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് അതിലെ ചെറിയ ചെറിയ കഥാഭാഗങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാമല്ലേ. അയോധ്യയിലെ ജനങ്ങളെല്ലാവരും സങ്കടത്തിലാണ്. രാമന്റെ അയനം ആരംഭിച്ചു. ശ്രീരാമനും സീതയും ലക്ഷ്മണ സമേതനായി വനവാസത്തിനിറങ്ങി. കാളിന്ദി തീരത്തുള്ള ഒരു പർവ്വത പ്രദേശമാണ് ചിത്രകൂടം. അവിടേക്കാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഈ യാത്രയ്ക്കുള്ള നിർദ്ദേശം നൽകുന്നത് ഭരദ്വാജ മഹർഷിയാണ്. രാമന്റെ ഈ യാത്രയിലൂടെ നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങളെ പരിചയപ്പെടാൻ സാധിക്കും. നമുക്ക് ഇന്ന് രത്നാകരൻ എന്ന കാട്ടാളൻ എങ്ങനെ വാത്മീകി മഹർഷിയായി എന്ന് നോക്കാം.
1: കുറേ നേരമായി കാട്ടുപാതയിൽ ഇരിക്കുന്നു, ഇന്നും പട്ടിണിയാകുമല്ലോ. രക്ഷപ്പെട്ടു, അതാ ഒരു യാത്രാസംഘം വരുന്നു, അവരെ കൊള്ളയടിക്കാം. കുശാലായി.
2: വഴി മാറു കാട്ടാള, ഞങ്ങൾ സപ്തർഷികളാണ്.
1: നിങ്ങൾ ആരായാലെന്ത്, കയ്യിലുള്ളതെല്ലാം എടുത്തോളൂ. ഭാര്യയും മക്കളും പട്ടിണിയാണ്, അവരെ തീറ്റിപ്പോറ്റണം. വേഗം വേഗം ഉള്ളതെല്ലാം എടുത്തോളൂ.
2: ശരി ശരി, എല്ലാം തരാം. പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ കാട്ടാള?
1: ചോദിച്ചോ.
2: നിന്റെ ഈ പിടിച്ചുപറിയുടെ പാപം വീട്ടുകാർ ഏറ്റെടുക്കുമോ? പിടിച്ചുപറിക്കുന്നതിന്റെ പങ്ക് അവരും പറ്റുന്നുണ്ടല്ലോ.
1: ഉറപ്പായും എന്നോടൊപ്പം നരകത്തിൽ വരെ വരാൻ തയ്യാറാണവർ.
2: എങ്കിൽ ഒന്നുകൂടി ഉറപ്പിച്ചുകൊള്ളൂ, നീ വീട്ടിൽ പോയി ചോദിച്ചു വരൂ. അത്രയും നേരം ഞങ്ങൾ ഇവിടെ നിന്നുകൊള്ളാം. ഞങ്ങൾ കൃഷിമാരാണ്, ഞങ്ങൾ വാക്കുപാലിക്കും.
3: കയ്യിലൊന്നുമില്ലാതെ ഇങ്ങ് പോന്നോ.
1: ഞാൻ ഈ ചെയ്യുന്ന പാപങ്ങളുടെ ഫലം നിങ്ങളും അനുഭവിക്കില്ലേ?
3: അതെങ്ങനെ ശരിയാകും? കർമ്മം ചെയ്യുന്ന ആള് തന്നെ അതിന്റെ ഫലവും അനുഭവിക്കണം. നിങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലം നിങ്ങൾ മാത്രമേ അനുഭവിക്കൂ.
0: ഇത് കേട്ട കാട്ടാളന് തിരിച്ചറിവുണ്ടായി. അദ്ദേഹം തിരികെ സപ്തർഷിമാരുടെ അരികിലെത്തി.
1: ക്ഷമിക്കണം സപ്തർഷിമാരെ, ഞാനിതാ നിങ്ങളുടെ കാൽപാദങ്ങളിൽ വീഴുന്നു. എനിക്ക് മാപ്പ് തന്നാലും
2: നിന്നെ പാപത്തിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കാം. ആ മരം ഈ മരം എന്ന് ജപിച്ചുകൊണ്ട് ആ മരങ്ങൾക്കിടയിൽ ഇരുന്നു കൊള്ളു.
1: ആ മരം ഈ മരം, ആ മരം ഈ മരം, ആ മരം ഈ മരം, ആ മരം ഈ മരം.
0: അങ്ങനെ ആ കാട്ടാളൻ ദിവസങ്ങളോളം ജപിച്ചിരുന്നു. രാമരാമ എന്നായി പിന്നീട് ആ മന്ത്രജപം. മനസ്സിൽ നിന്ന് എല്ലാ പാപചിന്തകളും മാറി. മനസ്സ് രാമനെ മേയിച്ച കാട്ടാളന്റെ ദേഹം മൺപുറ്റു വന്ന് മൂടുകയുണ്ടായി. പിന്നീട് സപ്തർഷിമാർ ആ വഴി വന്നപ്പോൾ മൺപുറ്റിൽ നിന്നും കാട്ടാളനെ രക്ഷിച്ച് കാട്ടാളന് വാത്മീകി എന്ന് പേരും നൽകി. രാമായണ സന്ധ്യയിൽ നമ്മൾ ഇന്ന് രത്നാകരൻ എന്ന കാട്ടാളൻ വാത്മീകിയായ ഭാഗം കേട്ടു. രാമന്റെ അയനം തുടരുകയാണ് അടുത്ത രാമായണ സന്ധ്യയിൽ. നമുക്ക് രാമന്റെ അയനത്തിന്റെ കൂടുതൽ കഥാഭാഗങ്ങളിലേക്കൊക്കെ പോകാം. രാമായണ സന്ധ്യയിലെ കഥ പറഞ്ഞ് നിങ്ങളുടെ കാതോരത്തുണ്ടായിരുന്നത് ഞാൻ സ്വാതി ആചാര്യ.

0: ബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാക്കപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: പൈതൃകം, കാലങ്ങൾ കടന്നൊഴുകുന്ന സംസ്കൃതിയുടെ മഹാപ്രവാഹം, ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അറിവിന് അതിരുകളില്ലെന്നും ജ്ഞാനത്തിന് കാലപരിധികളില്ലെന്നും ലോകത്തോട് പഠിപ്പിച്ച ഒരു മഹത്തായ പാരമ്പര്യത്തിന്റെ കഥയിലേക്കാണ് ഇന്ന് പൈതൃകം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇന്ന് ലോക പ്രശസ്ത സർവകലാശാലകളെ കുറിച്ച് നാം അഭിമാനത്തോടെ സംസാരിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെയും പണ്ഡിതന്മാരെയും ആകർഷിച്ച വിജ്ഞാനത്തിന്റെ മഹാകേന്ദ്രങ്ങൾ ഭാരതഭൂമിയിൽ നിലനിന്നിരുന്നു. തക്ഷശില, നളന്ദ, വിക്രമശില, വല്ലഭി, ഓദാന്തപുരി, കാന്തല്ലൂർ ശാല, അങ്ങനെ അറിവിന്റെ പ്രകാശം ലോകമെമ്പാടും പരത്തിയ ഈ മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ അമൂല്യ പൈതൃകമാണ്. ആ പ്രാചീന സർവകലാശാലകളുടെ ചരിത്രവും മഹത്വവും ലോകത്തിന് അവ നൽകിയ സംഭാവനകളും നമുക്ക് ഒരുമിച്ച് അറിയാം. പൈതൃകത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രാചീന ഭാരതത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം കേവലം അക്ഷരാഭ്യാസത്തിലോ തൊഴിൽ പരിശീലനത്തിലോ പരിമിതമായിരുന്നില്ല. മറിച്ച് അത് മനുഷ്യന്റെ ഭൗതികവും ആത്മീയവുമായ ഉന്നതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു പ്രക്രിയയായിരുന്നു. സിന്ധു നദീതട സംസ്കാരത്തിന്റെ കാലം മുതൽക്കേ ഭാരതീയ ഉപഭൂഖണ്ഡത്തിൽ അറിവിനോടും പഠനത്തോടുമുള്ള ആഭിമുഖ്യം പ്രകടമായിരുന്നു. വേദകാലഘട്ടത്തിലെ ഗുരുകുലങ്ങളിൽ നിന്ന് ആരംഭിച്ച് ബുദ്ധമത കാലഘട്ടത്തിലെ വിപുലമായ മഹാവിഹാരങ്ങളിലേക്കുള്ള വളർച്ച ഭാരതീയ വിദ്യാഭ്യാസ ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളെ അടയാളപ്പെടുത്തുന്നു. തക്ഷശില, നളന്ദ, വിക്രമശില, വല്ലഭി, ഓദാന്തപുരി തുടങ്ങിയ വിശ്വപ്രസിദ്ധമായ സർവകലാശാലകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സത്യാന്വേഷികളെയും പണ്ഡിതന്മാരെയും ആകർഷിച്ചിരുന്നു. പ്രാചീന ഭാരതീയ വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മോക്ഷം അഥവാ ആത്മസാക്ഷാത്കാരമായിരുന്നു. ഭൗതികമായ അറിവിനേക്കാൾ ഉപരിയായി സ്വയം തിരിച്ചറിയുന്നതിനും ജനന മരണ ചക്രങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനുമുള്ള മാർഗമായാണ് വിദ്യയെ കരുതുന്നത്. വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വികസനത്തിനും ഊന്നൽ നൽകി. വേദകാലഘട്ടത്തിൽ വിദ്യയെ ഒരു മൂന്നാം കണ്ണായാണ് ഉപമിച്ചിരുന്നത്. അത് മനുഷ്യന്റെ അന്തർലീനമായ കഴിവുകളെ പുറത്തെടുക്കാനും സത്യത്തെ ദർശിക്കാനും സഹായിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളെ പ്രധാനമായും മൂന്നായി തിരിക്കാം. ധർമ്മം, നീതിപരമായ കടമകൾ, അർത്ഥം, സമ്പത്ത് സമ്പാദനം, കാമം, ആഗ്രഹ പൂർത്തീകരണം എന്നിവയെ സമന്വയിപ്പിച്ചുകൊണ്ട് ആത്യന്തികമായി മോക്ഷത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു ഇത്. അച്ചടക്കം, വിനയം, പരമമായ സത്യത്തോടുള്ള ആഭിമുഖ്യം എന്നിവ വിദ്യാർത്ഥിയിൽ വളർത്തുക എന്നതായിരുന്നു ഓരോ വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെയും പ്രധാന ദൗത്യം. തക്ഷശില, ലോകത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം, ഭാരതീയ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പുരാതനമായ സർവകലാശാലയായി തക്ഷശിലയെ കണക്കാക്കാം. ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ റാവൽപിണ്ടിക്ക് 20 മൈൽ പടിഞ്ഞാറ് മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. BC 7 നൂറ്റാണ്ടിൽ തന്നെ തക്ഷശില ഒരു പ്രശസ്തമായ വിദ്യാഭ്യാസ കേന്ദ്രമായി മാറിയിരുന്നു. രാമായണത്തിലെ പരാമർശമനുസരിച്ച് ഭരതൻ തന്റെ മകനായ തക്ഷന്റെ പേരിൽ സ്ഥാപിച്ച നഗരമാണിതെങ്കിലും അവിടെ ഒരു സർവകലാശാല രൂപപ്പെട്ടത് കാലക്രമത്തിലുള്ള വികാസത്തിലൂടെയാണ്. തക്ഷശില ഒരു കേന്ദ്രീകൃത സർവകലാശാല എന്നതിലുപരി സ്വതന്ത്രമായ പണ്ഡിതന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നു. ഓരോ അധ്യാപകനും തന്റേതായ വിദ്യാലയം നടത്തിയിരുന്നു. അവിടെ പ്രവേശനം നേടുന്നതിന് 16 വയസ്സ് തികയണമായിരുന്നു. തക്ഷശിലയുടെ പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് പ്രത്യേകം ബിരുദങ്ങളോ സർട്ടിഫിക്കറ്റുകളോ നൽകുന്ന പതിവുണ്ടായിരുന്നില്ല. ജ്ഞാനം അതിന്റേതായ പ്രതിഫലമാണെന്നും അത് ഉപജീവനത്തിനായോ സ്വാർത്ഥ ലാഭത്തിനായോ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നുമുള്ള വിശ്വാസമായിരുന്നു ഇതിനു പിന്നിൽ. തക്ഷശിലയിലെ സിലബസ് അത്യന്തം വിപുലമായിരുന്നു. ഏകദേശം 68 വിഷയങ്ങൾ ഇവിടെ പഠിപ്പിച്ചിരുന്നു. വേദങ്ങൾ, വ്യാകരണം, തത്വചിന്ത എന്നിവയ്ക്കൊപ്പം തന്നെ പ്രായോഗികമായ വിദ്യകൾക്കും ഇവിടെ വലിയ പ്രാധാന്യം നൽകിയിരുന്നു. തക്ഷശില പ്രധാനമായും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള കേന്ദ്രമായിരുന്നു. ഇവിടുത്തെ പ്രധാന പഠന വിഷയങ്ങൾ വേദപഠനം, ആരോഗ്യശാസ്ത്രവും ഔഷധ പഠനവും ആയോധന കലയും യുദ്ധതന്ത്രങ്ങളും അമ്പയത്ത് ഇവിടെ പ്രധാനമായിരുന്നു. പാണിനിയുടെ അഷ്ടാധ്യായി ഇവിടെയാണ് പൂർണ്ണരൂപത്തിലായത്. രാഷ്ട്രതന്ത്രം, ഭരണഘടന, സാമ്പത്തിക ശാസ്ത്രം, സംഗീതം, നൃത്തം, ചിത്രരചന, കൃഷി, വ്യാപാരം തുടങ്ങിയവ കൂടാതെ അമ്പെയ്ത്ത്, വേട്ടയാടൽ, ആനപ്പണി, ജ്യോതിഷം, കണക്കെഴുത്ത്, വിഷചികിത്സ തുടങ്ങിയവ ഉൾപ്പെട്ടിരുന്നു. തക്ഷശിലയിലെ സൈനിക വിദ്യാലയത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും രാജകുമാരന്മാർ പഠിക്കാനെത്തിയിരുന്നു. ഭാരതത്തിന്റെ ചരിത്രഗതി മാറ്റിയ പല പ്രമുഖരും ഇവിടുത്തെ പഠിതാക്കളായിരുന്നു. ചാണക്യൻ, മൗര്യ സാമ്രാജ്യത്തിന്റെ ശില്പിയായ ചാണക്യൻ തക്ഷശിലയിലെ അധ്യാപകനായിരുന്നു. തന്റെ വിശ്വപ്രസിദ്ധമായ അർത്ഥശാസ്ത്രം അദ്ദേഹം രചിച്ചത് ഇവിടെ വെച്ചാണെന്ന് കരുതപ്പെടുന്നു. സംസ്കൃത പണ്ഡിതനായ പാണിനി, ആയുർവേദ ആചാര്യൻ ചരകൻ, ചന്ദ്രഗുപ്ത മൗര്യൻ, ബുദ്ധ ഭഗവാന്റെ ശിഷ്യന്മാരിൽ പ്രമുഖരായ പലരും ഇവിടെ പഠിച്ചവരാണ്. 5 നൂറ്റാണ്ടിൽ ഹൂണന്മാരുടെ ആക്രമണത്തിലാണ് തക്ഷശില തകർന്നത്. നശീകരണത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാതിരുന്ന ഹൂണന്മാർ തങ്ങളുടെ വഴിയിൽ തടസ്സമായി നിന്ന എന്തിനേയും നശിപ്പിക്കുന്ന കൂട്ടത്തിലായിരുന്നു നളന്ദ, വൈജ്ഞാനിക ലോകത്തിന്റെ തലസ്ഥാനം. പ്രാചീന ഭാരതത്തിലെ ഏറ്റവും സുവ്യക്തമായ രൂപഘടനയുള്ള സർവകലാശാലയായിരുന്നു നളന്ദ മഹാവിഹാര. ബീഹാറിലെ രാജ്ഗിറിന് സമീപം സ്ഥിതി ചെയ്തിരുന്ന നളന്ദ 427 ഗുപ്ത ചക്രവർത്തിയായ കുമാരഗുപ്തൻ 1 സ്ഥാപിച്ചത്. ലോകത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ സർവകലാശാലയായി ഇതിനെ കണക്കാക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ആകർഷിച്ച നളന്ദ ഏഷ്യയുടെ വൈജ്ഞാനിക തലസ്ഥാനമായി 100 വിരാജിച്ചു. നളന്ദയിലെ പഠനം അത്യന്തം കഠിനമായ ഒന്നായിരുന്നു. ഇവിടെ പ്രവേശനം ലഭിക്കുന്നതിന് അതിശക്തമായ പ്രവേശന പരീക്ഷകൾ വിജയിക്കേണ്ടതുണ്ടായിരുന്നു. സർവകലാശാലയുടെ കവാടത്തിൽ പണ്ഡിതന്മാരായ ദ്വാരപാലന്മാർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകുന്നവർക്ക് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശനം ലഭിച്ചിരുന്നുള്ളൂ. 10-ൽ 2-ഓ 3-ഓ പേർക്ക് മാത്രമേ നളന്ദയിൽ പ്രവേശനം ലഭിച്ചിരുന്നു എന്ന് ചൈനീസ് യാത്രികൻ ഹുയാൻസാങ് സാക്ഷ്യപ്പെടുത്തുന്നു. നളന്ദ 30 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടന്നിരുന്ന ക്യാമ്പസിൽ 8 വലിയ ഹാളുകളും 300 പഠന മുറികളും ഉണ്ടായിരുന്നു. വിപുലമായ ഗ്രന്ഥശാലയായിരുന്നു നളന്ദയുടെ ഏറ്റവും വലിയ അഭിമാനം. ധർമ്മഗഞ്ച്, നളന്ദയിലെ 9 നിലകളുള്ള ഗ്രന്ഥശാലയുടെ പേരാണിത്. ഇതിൽ രത്നസാഗർ, രത്നോദതി, രത്നരഞ്ജക എന്നിങ്ങനെ 3 പ്രധാന വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും ഏകദേശം 10,000 വിദ്യാർത്ഥികളും 1510 മുതൽ 3000 വരെ അധ്യാപകരും ഇവിടെ ഉണ്ടായിരുന്നു. നളന്ദ ഒരു ബുദ്ധമത കേന്ദ്രമായിരുന്നുവെങ്കിലും എല്ലാ വിജ്ഞാന ശാഖകളും പഠിപ്പിച്ചിരുന്നു. മഹായാന ബുദ്ധമത പഠനത്തോടൊപ്പം വേദങ്ങൾ, യുക്തിശാസ്ത്രം, വ്യാകരണം, വൈദ്യശാസ്ത്രം, ഗണിതം, ജ്യോതിശാസ്ത്രം, ആൽക്കമി എന്നിവ പാഠ്യപദ്ധതിയുടെ ഭാഗമായിരുന്നു. നളന്ദയിലെ പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഹുയാങ്സാങ്, ഐച്ചിങ് തുടങ്ങിയ ചൈനീസ് സഞ്ചാരികൾ നളന്ദയിൽ വർഷങ്ങളോളം താമസിച്ച് ബുദ്ധമത ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അവ തങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. നളന്ദയുടെ പാണ്ഡിത്യം ലോകമെമ്പാടും വ്യാപിച്ചത് അവിടുത്തെ മഹാന്മാരായ അധ്യാപകരിലൂടെയാണ്. ശീലഭദ്രൻ, ധർമ്മപാലൻ, ആര്യഭടൻ, നാഗാർജുനൻ തുടങ്ങിയ മഹാന്മാരായ അധ്യാപകർ ഇവിടെ ഉണ്ടായിരുന്നു. കൊറിയയിൽ നിന്നുള്ള ഹേചോ, ടിബറ്റൻ പണ്ഡിതനായ തന്മി സംബോദ തുടങ്ങിയവർ നളന്ദയിൽ പഠിക്കാൻ വന്ന വിദേശ വിദ്യാർത്ഥികളായിരുന്നു. വിക്രമശില, പാലാ സാമ്രാജ്യത്തിന്റെ വൈജ്ഞാനിക കിരീടം. 8-ാം നൂറ്റാണ്ടിൽ പാലാ രാജവംശത്തിലെ പ്രതാപിയായ ധർമ്മപാല രാജാവാണ് വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത്. നളന്ദയിലെ വിദ്യാഭ്യാസ നിലവാരത്തിലുണ്ടായ ഇടിവ് പരിഹരിക്കാനാണ് വിക്രമശില സ്ഥാപിക്കപ്പെട്ടതെന്ന് ചില ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നു. ബീഹാറിലെ ഭാഗൽപൂർ ജില്ലയിലെ ആന്റിചക് ഗ്രാമത്തിലാണ് വിക്രമശിലയുടെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വിക്രമശില വജ്രയാന ബുദ്ധമതത്തിന്റെ പ്രധാന പഠന കേന്ദ്രമായിരുന്നു. താന്ത്രിക വിദ്യകൾ പഠിക്കുന്നതിനായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു. ഏകദേശം 100-ലധികം അധ്യാപകരും 1,000-ലധികം വിദ്യാർത്ഥികളും ഇവിടെ ഉണ്ടായിരുന്നു. വിക്രമശിലയുടെ ഭരണഘടന വളരെ കൃത്യമായിരുന്നു. തത്വചിന്ത, വ്യാകരണം, യുക്തിശാസ്ത്രം, മെറ്റാഫിസിക്സ് എന്നിവയ്ക്കൊപ്പം ബുദ്ധമത തന്ത്രങ്ങൾക്കായിരുന്നു വിക്രമശിലയിൽ മുൻഗണന നൽകിയിരുന്നത്. ഇവിടെ പഠനം പൂർത്തിയാക്കുന്നവർക്ക് പണ്ഡിതൻ, മഹാപണ്ഡിതൻ തുടങ്ങിയ ബിരുദങ്ങൾ നൽകിയിരുന്നു. അസാമാന്യ പ്രതിഭ തെളിയിച്ച വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ സർവകലാശാലയുടെ ചുവരുകളിൽ ആലേഖനം ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. വിക്രമശിലയിലെ ഏറ്റവും പ്രശസ്തനായ പണ്ഡിതനായിരുന്നു അതീശ ദീപങ്കര ശ്രീജ്ഞാന. അദ്ദേഹം ടിബറ്റിലെ രാജാവിന്റെ ക്ഷണപ്രകാരം അവിടേക്ക് പോവുകയും ടിബറ്റൻ ബുദ്ധമതത്തിന്റെ പുനരുജ്ജീവനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. നരോപ, രത്നാകര ശാന്തി, ജ്ഞാന ശ്രീമിത്ര തുടങ്ങിയ പ്രമുഖരും ഇവിടെ പാണ്ഡിത്യം തെളിയിച്ചവരാണ്. വല്ലഭി, പടിഞ്ഞാറൻ ഭാരതത്തിലെ വിജ്ഞാന കേന്ദ്രം. ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിൽ മൈത്രക രാജവംശത്തിന്റെ ഭരണകാലത്ത് അഭിവൃദ്ധി പ്രാപിച്ച സർവകലാശാലയാണ് വല്ലഭി. ബുദ്ധമതത്തിലെ ഹീനയാന വിഭാഗത്തിന്റെ പഠന കേന്ദ്രമായാണ് ഇതറിയപ്പെടുന്നത്. നളന്ദയുടെ ഒരു പ്രധാന എതിരാളിയായി വല്ലഭി അക്കാലത്ത് പരിഗണിക്കപ്പെട്ടിരുന്നു. വല്ലഭിയിലെ പഠനത്തിന് സവിശേഷമായ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. മതപരമായ പഠനങ്ങൾക്കൊപ്പം

0: ചിരുന്നു. ചൈനീസ് പണ്ഡിതനായ ഹുയാങ്സാങ് വല്ലഭി സന്ദർശിക്കുകയും ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരത്തെ പ്രകീർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓദാന്തപുരിയും ജഗദ്ദലെ പാലാ ഭരണകാലത്തെ വിഹാരങ്ങൾ. പാലാ ചക്രവർത്തിയായ ഗോപാൽ ഒന്നാമൻ AD 8 സ്ഥാപിച്ചതാണ് ഓദാന്തപുരി. ബീഹാറിലെ ബീഹാർ ഷെരീഫിലാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത്. നളന്ദ കഴിഞ്ഞാൽ ഭാരതത്തിലെ രണ്ടാമത്തെ പഴയ മഹാവിഹാരമായി ഇതിനെ കണക്കാക്കുന്നു. ബുദ്ധമത സിദ്ധാന്തങ്ങളുടെ പ്രചാരണവും അറിവിന്റെ വ്യാപനവുമായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഏകദേശം 12,000 വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നതായി ടിബറ്റൻ രേഖകൾ പറയുന്നു. രാമപാല രാജാവ് സ്ഥാപിച്ച സർവകലാശാലയാണ് ജഗദ്ദല. നളന്ദയുടെയും വിക്രമശിലയുടെയും തകർച്ചയ്ക്ക് ശേഷം പല പണ്ഡിതന്മാരും ഇവിടെ അഭയം പ്രാപിച്ചിരുന്നു. വജ്രയാന ബുദ്ധമത പഠനമായിരുന്നു ഇവിടുത്തെ പ്രധാന ലക്ഷ്യം. സുഭാഷിത, രത്നകോശം തുടങ്ങിയ പ്രമുഖ കൃതികൾ ഇവിടെയാണ് സമാഹരിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. കാന്തള്ളൂർ ശാല. കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ കാന്തള്ളൂർ ശാലയ്ക്ക് സമാനതകളില്ലാത്ത സ്ഥാനമാണുള്ളത്. AD 9 12 ഇടയിൽ തിരുവനന്തപുരത്തെ വലിയ ശാലയിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. തെക്കിന്റെ നളന്ദ എന്നാണ് ചരിത്രകാരനായ എസ് ദേശവിനായകം പിള്ള ഇതിനെ വിശേഷിപ്പിച്ചത്. കാന്തള്ളൂർ ശാലയുടെ പഠന രീതികളും സിലബസും അക്കാലത്തെ മറ്റ് സർവകലാശാലകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഇവിടെ 64 വിജ്ഞാന ശാഖകൾ പഠിപ്പിച്ചിരുന്നതായി പറയപ്പെടുന്നു. വേദങ്ങൾക്കും ശാസ്ത്രങ്ങൾക്കും ഒപ്പം തന്നെ ആയോധന കലകൾക്കും ഇവിടെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കാന്തള്ളൂർ ശാലയിലെ പഠന വിഷയങ്ങൾ: വേദങ്ങൾ, വ്യാകരണം, ആയോധന കലകൾ, നാടകം, സംഗീതം, രസതന്ത്രം. നളന്ദയിൽ പോലും നിഷിദ്ധമായിരുന്ന നിരീശ്വരവാദം ഇവിടെ പഠിപ്പിച്ചിരുന്നു. കാന്തള്ളൂർ ശാലയിലെ നിയമങ്ങൾ മറ്റു പല വിദ്യാലയങ്ങൾക്കും മാതൃകയായിരുന്നു. ഇത് പഴയ കേരള രാജ്യത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആയി രാജാക്കന്മാരുടെ കാലത്താണ് കാന്തള്ളൂർ ശാല അതിന്റെ ഉന്നതിയിലെത്തിയത്. പിന്നീട് ചോളന്മാരുടെ ആക്രമണത്തിലാണ് നശിപ്പിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. ബോധന രീതികളും തർക്കശാസ്ത്രവും പ്രാചീന ഭാരതത്തിന്റെ അറിവ് കൈമാറുന്ന പ്രക്രിയ കേവലം വായനയിൽ ഒതുങ്ങിയില്ല. ചിന്താപരമായ ബോധന രീതികളും തർക്കശാസ്ത്രവും പ്രാചീന ഭാരതത്തിൽ അറിവ് കൈമാറുന്ന പ്രക്രിയ കേവലം വായനയിൽ ഒതുങ്ങിയില്ല. ചിന്താപരമായ ആഴം വർദ്ധിപ്പിക്കുന്നതിന് വിവിധ രീതികൾ അവലംബിച്ചിരുന്നു. നൂറ്റാണ്ടുകളോളം ലോകത്തെ നയിച്ച ഈ കലാലയങ്ങൾ 12 അവസാനത്തോടെ നാമാവശേഷമായി. ഇതിനു പിന്നിൽ രാഷ്ട്രീയവും സാമൂഹികവുമായ പല കാരണങ്ങളുണ്ട്. വിവിധ യുദ്ധങ്ങളാണ് നളന്ദ, വിക്രമശില, ഓദാന്തപുരി എന്നിവയുടെ നാശത്തിന് പ്രധാന കാരണം. നളന്ദയിലെ ലൈബ്രറി മാസങ്ങളോളം കത്തിക്കൊണ്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സന്യാസിമാരെയും വിദ്യാർത്ഥികളെയും ക്രൂരമായി കൊലപ്പെടുത്തി. ഭരണകൂടത്തിന്റെ ധനസഹായം കിട്ടാതായതും തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. പാലാ സാമ്രാജ്യത്തിന്റെ പതനത്തോടെ ഈ വിദ്യാലയങ്ങൾക്ക് ലഭിച്ചിരുന്ന സാമ്പത്തിക സഹായം നിലച്ചു. ആഭ്യന്തര അധിനിവേശങ്ങളും കാരണമായിട്ടുണ്ട്. 5 തക്ഷശിലയുടെ തകർച്ചയ്ക്ക് കാരണമായത് ഹൂണന്മാരായിരുന്നു. പ്രാചീന ഭാരതീയ സർവകലാശാലകൾ കേവലം ചരിത്ര സ്മാരകങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു ജനതയുടെ വിജ്ഞാന ദാഹത്തിന്റെയും സാംസ്കാരിക ഔന്നത്യത്തിന്റെയും അടയാളങ്ങളാണ്. അറിവിനെ സത്യത്തെ കണ്ടെത്താനുള്ള മാർഗമായി കണ്ട അവർ വികസിപ്പിച്ചെടുത്ത വിദ്യാഭ്യാസ സമ്പ്രദായം ലോകത്തിന് തന്നെ മാതൃകയാണ്. അച്ചടക്കം, സ്വതന്ത്ര ചിന്ത, അന്താരാഷ്ട്ര സഹകരണം എന്നിവയിലൂന്നിയ ഈ പഠന രീതികൾ ആധുനിക വിദ്യാഭ്യാസ രംഗത്തും ഏറെ പ്രസക്തമാണ്. നളന്ദയുടെ പുനർജന്മവും വിക്രമശിലയുടെ ഖനനങ്ങളും നമ്മുടെ ഈ മഹത്തായ പാരമ്പര്യത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. ഈ വൈജ്ഞാനിക പാരമ്പര്യം വരും തലമുറകൾക്ക് അറിവിന്റെ ലോകത്തേക്ക് വഴികാട്ടിയായി എന്നും നിലനിൽക്കും. പ്രിയ ശ്രോതാക്കളെ, കാലം പലതും മാറ്റിമറിച്ചെങ്കിലും യഥാർത്ഥ അറിവിന്റെ വെളിച്ചം ഒരിക്കലും മങ്ങിപ്പോകുന്നില്ല. തക്ഷശിലയുടെയും നളന്ദയുടെയും വിക്രമശിലയുടെയും വല്ലഭിയുടെയും ഓദാന്തപുരിയുടെയും കാന്തള്ളൂർ ശാലയുടെയും മതിലുകൾ ഇന്ന് നിശബ്ദമായിരിക്കാം. പക്ഷേ അവ ഉയർത്തിപ്പിടിച്ച ജ്ഞാനത്തിന്റെയും അന്വേഷണ മനോഭാവത്തിന്റെയും മൂല്യങ്ങൾ ഇന്നും ലോകത്തെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസം വെറും ഒരു തൊഴിൽ നേടാനുള്ള ഉപാധിയല്ല, മറിച്ച് മനുഷ്യനെ കൂടുതൽ നല്ല മനുഷ്യനാക്കി മാറ്റുന്ന ജീവിതയാത്രയാണെന്ന സന്ദേശമാണ് ഈ പ്രാചീന സർവകലാശാലകൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈ മഹത്തായ വൈജ്ഞാനിക പാരമ്പര്യത്തെ അറിയുകയും സംരക്ഷിക്കുകയും വരും തലമുറകളിലേക്ക് കൈമാറുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇന്നത്തെ പൈതൃകം ഇവിടെ സമാപിക്കുന്നു. അടുത്ത ലക്കത്തിൽ മറ്റൊരു ചരിത്ര സ്മരണയുടെ കഥയുമായി വീണ്ടും കാണാം. അതുവരെ ഞാൻ നിങ്ങളോട് വിട പറയുന്നു. കേട്ടതിന് ഹൃദയം നിറഞ്ഞ നന്ദി. അവതരിപ്പിച്ചത് ശ്രീജ ലളിതാംബിക.
1: മഹത്തായ പൈതൃകങ്ങളിലൂടെ ഒരു യാത്ര.

Roman Nash.

ഓരോ പ്രണയവും ഓരോ കഥയാണ്, ഓരോ ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ സെൻട്രൽ.

0: ശുഭദിന ചിന്തകൾ.
1: എന്താണ് താങ്കൾ ഇങ്ങനെ നിരാശനായി കാണുന്നത്? എന്തുകൊണ്ടാണ് താങ്കൾക്കൊരു ഊർജമില്ലാത്തത്? എന്തുകൊണ്ടാണ് താങ്കളുടെ മുഖത്ത് ഒരു ദുഃഖം തളംകെട്ടി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് താങ്കൾ പണ്ടത്തെ പോലെ പുഞ്ചിരിക്കാത്തത്? ഇതൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് നാം ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അതിനൊക്കെ പലപ്പോഴും വരുന്ന വിചിത്രമായ ഒരു മറുപടി: കച്ചവടത്തിൽ നഷ്ടമുണ്ടായി, ജീവിതത്തിൽ നഷ്ടമുണ്ടായി, ഞാൻ ഉദ്ദേശിച്ചതുപോലെ എനിക്ക് തിരിച്ചു കിട്ടിയില്ല, എന്നെ സ്നേഹിച്ച ഒരാൾ അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ച ഒരാൾ വഞ്ചിച്ചു, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നോട് കളവ് പറഞ്ഞു പറ്റിച്ചു. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും മറുപടി. നാം മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുക എന്നത് വളരെ അപൂർവമായ കാര്യമൊന്നുമല്ല. ആ നഷ്ടങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുന്നതാണ് യഥാർത്ഥത്തിൽ ദുരന്തം. കൈവിട്ടു പോകുന്നതെല്ലാം ജീവിതത്തിൽ തിരിച്ചുപിടിക്കാനാവില്ല. അങ്ങനെ തിരിച്ചുപിടിക്കാനാവാത്ത പലതും കൈവിട്ടു പോകും എന്ന ബോധ്യത്തോടുകൂടി തന്നെ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന് ഒരു കരുത്തുണ്ടാകും. കാല് മുറിച്ചു കഴിഞ്ഞ ഒരാൾക്ക് വീണ്ടും പഴയതുപോലെയുള്ള സ്വാഭാവിക കാലുകളെ പ്രതീക്ഷിക്കാനാവില്ല. പക്ഷേ ആ നഷ്ടങ്ങളോട് സമരസപ്പെട്ട് ആ നഷ്ടങ്ങളെ പ്രായോഗികതയുടെ ചിന്തകൾ കൊണ്ട് രൂപപ്പെടുത്തി പുതുജന്മത്തിലേക്ക് ഒരുപക്ഷെ മറ്റെല്ലാവരും നടക്കുന്നതിനേക്കാൾ വേഗത്തിൽ കൃത്രിമക്കാലുമായി സ്വാഭാവിക കാൽ നഷ്ടപ്പെട്ട ആൾക്ക് സഞ്ചരിക്കാനാവും. പലരെയും നാം കാണാറുണ്ട്, കൈകൾ നഷ്ടപ്പെട്ടവർ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. കൈകളില്ലാത്തവർ അല്ലെങ്കിൽ കൈകൾ നഷ്ടപ്പെട്ടവർ കൈകളെല്ലാം ഉള്ളവർ ചെയ്യുന്നതിനേക്കാൾ മനോഹരമായി ജോലി ചെയ്യുകയും ജീവിക്കുകയും പരീക്ഷയിലൊക്കെ ഉയർന്ന മാർക്ക് വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് നാം കാണാറുണ്ട്. ഇവിടെയൊക്കെ ഏറ്റവും പ്രധാനം നഷ്ടങ്ങൾ ഓർത്ത് വിലപിക്കലല്ല, നഷ്ടങ്ങളെ മറികടക്കലും ആ നഷ്ടങ്ങൾ മൂലമുണ്ടാകുന്ന ചിന്തകളെ പ്രതിരോധിക്കലും അതുവഴി നഷ്ടങ്ങളെക്കാൾ നേട്ടങ്ങളുടെ ലോകത്തേക്ക് നടന്നെടുക്കലുമാണ് എന്നതാണ് മുഖ്യം. ഇത് ബാഹ്യമായ അവയവങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ജീവിത പങ്കാളിയെ കിട്ടുന്നതിൽ, മക്കളുടെ കാര്യത്തിൽ, ചില തീരുമാനങ്ങൾ എടുക്കുന്ന വിഷയത്തിലൊക്കെ ഒരു തവണ നഷ്ടപ്പെട്ട ആ നഷ്ടത്തെക്കാൾ ഏറെ നഷ്ടമാണ് ഒരുപാട് നാൾ ആ നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ച് സ്വന്തം ജീവിതം പാഴാക്കുന്നത്. അങ്ങനെയാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, KRDA കോംപ്ലക്സ്, KS പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 2643691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.